0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ഒക്ടോബർ മാസം 7-ാം തീയതി ബുധനാഴ്ച വത്തിക്കാൻ ചത്തുരത്തിൽ ലിയോ 14-ാമൻ പാപ്പ അനുവദിച്ച പൊതുക്കൂടിക്കാഴ്ച വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും വിവരണങ്ങളും കേൾക്കാം. വാർത്തകൾ. സത്യം പോലെ സൗന്ദര്യവും മനുഷ്യഹൃദയത്തിൽ സന്തോഷം നിറയ്ക്കും പാപ്പ. ലുസിയാനയിൽ വത്തിക്കാൻ മ്യൂസിയങ്ങളിലെ കലകളുടെ പോഷകർ എന്ന സംഘടനയിലെ അംഗങ്ങൾ റോമിൽ തീർത്ഥാടനത്തിനായി എത്തിച്ചേർന്നപ്പോൾ ഒക്ടോബർ മാസം 7-ാം തീയതി ലിയോ 14-ാമൻ പാപ്പ അവർക്ക് സ്വകാര്യ കൂടിക്കാഴ്ച അനുവദിച്ചു. കലയോടും സൗന്ദര്യത്തോടുമുള്ള സ്നേഹവും ഭാവി തലമുറയുടെ പ്രയോജനത്തിനായി മനുഷ്യരാശിയുടെ കലാപരവും മതപരവുമായ പാരമ്പര്യം സംരക്ഷിക്കുവാനുള്ള ആഗ്രഹവുമാണ് സംഘടനയിലെ അംഗങ്ങളെ റോമിലേക്ക് എത്തിച്ചതെന്ന് ചൂണ്ടിക്കാണിച്ചു. റോമിൽ തീർത്ഥാടകരെന്ന നിലയിലുള്ള അംഗങ്ങളുടെ സാന്നിധ്യം പത്രോസിന്റെ പിൻഗാമിയുമായും സാർവത്രിക സഭയുമായുമുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. സാങ്കേതിക വിദ്യയുടെ ആധിപത്യമുള്ള ഒരു യുഗത്തിൽ കാര്യക്ഷമതയ്ക്കും ലാഭത്തിനും മാത്രം പലപ്പോഴും മുൻതൂക്കം നൽകുന്ന സാഹചര്യത്തിൽ മനുഷ്യാത്മാവിന്റെ ആഴങ്ങളും ദൈവികതയോടുള്ള നമ്മുടെ തുറന്ന മനസ്സും ഉയർത്തുവാനും വെളിപ്പെടുത്തുവാനുമുള്ള കലയുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന്, സൗന്ദര്യമായ ദൈവത്തെ കണ്ടുമുട്ടുവാനുള്ള ഒരു അത്ഭുതകരമായ അവസരമാണ് ധ്യാനമെന്ന വിശുദ്ധ അഗസ്റ്റിന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പാപ്പ പറഞ്ഞു. സമാധാന സന്ദേശവുമായി ഫ്രാൻസിസ് അസീസിയുടെ മണ്ണിലേക്ക് ലിയോ 14-ാമൻ പാപ്പ. 1986 വിശുദ്ധ ജോൺ പോൾ 2-ാമൻ പാപ്പ തുടക്കമിട്ട ചരിത്രപ്രസിദ്ധമായ ലോക മതസമാധാന ദിനത്തിന്റെ 40-ാം വാർഷികത്തോടനുബന്ധിച്ച് സാന്ത് എജീദിയോ സമൂഹം ഇറ്റലിയിലെ അസീസിയിൽ വെച്ച് ഒക്ടോബർ മാസം 25 മുതൽ 27 വരെ ഒരു അന്താരാഷ്ട്ര സമ്മേളനം നടത്തുന്നു. നിരായുദ്ധീകരിക്കപ്പെട്ടതും നിരായുദ്ധീകരിക്കുന്നതുമായ സമാധാനം എന്നതാണ് സമ്മേളനത്തിന്റെ പ്രമേയം. സമ്മേളനത്തിന്റെ അവസാന ദിവസമായ ഒക്ടോബർ മാസം 27-ാം തീയതി പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പായും സമ്മേളനത്തിൽ സംബന്ധിക്കും. ഇതു സംബന്ധിച്ച സ്ഥിരീകരണം അസീസി ആശ്രമത്തിന്റെ അധിപൻ ഫാദർ മാർക്കോ മൊറോണിക്കാണ് ലഭിച്ചത്. യുദ്ധങ്ങളാലും ഭിന്നതകളാലും മുറിവേറ്റ ഈ കാലഘട്ടത്തിൽ പരസ്പര കൂടിക്കാഴ്ചയുടെയും സംവാദത്തിന്റെയും സമാധാനത്തിനായുള്ള പ്രാർത്ഥനയുടെയും ശക്തിയെ അസീസി വീണ്ടും ലോകത്തെ ഓർമ്മിപ്പിക്കുന്നുവെന്നും അവിടെ പരിശുദ്ധ പിതാവിന്റെ സാന്നിധ്യം ഏറെ വിലപ്പെട്ടതാണെന്നും പറഞ്ഞ ഫാദർ മാർക്കോ പാപ്പായുടെ അസീസി സന്ദർശന പ്രഖ്യാപനത്തെ ഏവരും വലിയ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നുവെന്നും കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ വർഷം നവംബർ 20-ാം തീയതി പാപ്പ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ കല്ലറ സന്ദർശിക്കുകയും പ്രാർത്ഥന നടത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് ഓഗസ്റ്റ് മാസം 6-ാം തീയതിയും പൊർസിൻകോളയിൽ വെച്ച് യുവജനങ്ങളുമായി പാപ്പ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൃത്രിമ പ്രത്യുൽപാദന രീതികൾ കുഞ്ഞുങ്ങളുടെ അന്തസ്സിനെതിരായ ലംഘനമാണ് ആർച്ച് ബിഷപ്പ് ക്രിസ്റ്റോഫ് കാസിസ്. മനുഷ്യകുടുംബത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗങ്ങൾ എന്ന നിലയിൽ കുട്ടികൾ പ്രത്യേക പരിപാലനവും സംരക്ഷണവും അർഹിക്കുന്നുവെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ 3-ാം കമ്മിറ്റിയിൽ പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷകൻ ആർച്ച് ബിഷപ്പ് ക്രിസ്റ്റോഫ് ഇയൽ കാസിസ് പ്രസ്താവന നടത്തി. കുഞ്ഞുങ്ങൾക്ക് ശാരീരികവും മാനസികവുമായ അപക്വത കാരണം ജനനത്തിന് മുൻപും ശേഷവും അനുയോജ്യമായ നിയമസംരക്ഷണം ഉൾപ്പെടെയുള്ള പ്രത്യേക മുൻകരുതലുകളും പരിചരണവും ആവശ്യമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കുട്ടികളുടെ അവകാശങ്ങളുടെ അടിസ്ഥാനമെന്നത് കുടുംബമാണെന്നും മാതാപിതാക്കളാണ് കുട്ടികളുടെ ആദ്യത്തെ അധ്യാപകരും സംരക്ഷകരും അഭിഭാഷകരും, അതുപോലെ തന്നെ ദൈവം നൽകിയ അന്തസ്സിനെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുവാൻ സഹായിക്കുന്നതുമെന്നും ആർച്ച് ബിഷപ്പ് എടുത്തു പറഞ്ഞു. എന്നാൽ നിരവധി കുട്ടികൾ അവരുടെ സമഗ്രമായ മാനവിക വളർച്ചയ്ക്ക് അനുയോജ്യമല്ലാത്ത സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് എന്ന യാഥാർത്ഥ്യവും അദ്ദേഹം പങ്കുവച്ചു. ഒരു കുട്ടിയുടെ ആദ്യത്തെ അവകാശം ഒരു യഥാർത്ഥ കുടുംബത്തിൽ ജനിക്കുക എന്നതാണെന്നും, എന്നാൽ ഇന്ന് ജനിതക സാങ്കേതിക വിദ്യയുടെ വികസനം കാരണം ഗർഭചിത്രവും വാടക ഗർഭവും കൃത്രിമമായ പ്രത്യുൽപാദന രീതികളും കുട്ടികളുടെ അന്തസ്സിനെ ഹനിക്കുകയും അവരെ വെറും വസ്തുക്കളായി മാത്രം കാണുന്ന ഒരു അധപതനത്തിലേക്ക് സമൂഹത്തെ എത്തിക്കുന്നുവെന്നും ആർച്ച് ബിഷപ്പ് ചൂണ്ടിക്കാട്ടി. കോംഗോയിൽ എബോള ബാധ കുട്ടികളെ സാരമായി ബാധിക്കുന്നു. കിഴക്കൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിൽ പടർന്നു പിടിക്കുന്ന എബോള പകർച്ചവ്യാധി കാരണം 1900-ലധികം കുട്ടികൾ അനാഥരാക്കപ്പെടുകയോ കുടുംബങ്ങളിൽ നിന്നും ഒറ്റപ്പെടുകയോ ചെയ്തതായി യുനിസെഫ് സംഘടന വ്യക്തമാക്കി. സെപ്റ്റംബർ 29 വരെയുള്ള കണക്കനുസരിച്ച് 2076 കുട്ടികൾക്ക് എബോള സ്ഥിരീകരിക്കുകയും 1162 കുട്ടികളെങ്കിലും മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ഒക്ടോബർ 7 ബുധനാഴ്ച ലിയോ 14 പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ച വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാളത്തിലുള്ള പരിഭാഷ കേൾക്കാം. പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പ്രതിവാര പൊതുകൂടിക്കാഴ്ചയുടെ വേദി വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയുടെ അങ്കണമായിരുന്നു. ഇതിൽ പങ്കുകൊള്ളുന്നതിന് വിവിധ രാജ്യക്കാരായ തീർത്ഥാടകരും സന്ദർശകരുമായി 10,000-ക്കണക്കിനാളുകൾ ചത്തുരത്തിലും പരിസരത്തുമായി സന്നിഹിതരായിരുന്നു. റോമിലെ സമയം 9:45 ഇന്ത്യയിലെ സമയം 1:15 പാപ്പ തന്നെ എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്ന തുറന്ന വെളുത്ത വാഹനത്തിൽ അങ്കണത്തിലെത്തിയപ്പോൾ ജനസഞ്ചയത്തിന്റെ ആനന്ദാരവങ്ങളും കരഘോഷങ്ങളും ഉയർന്നു. വാഹനത്തിൽ ജനങ്ങളുടെ ഇടയിലൂടെ അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കടന്നുപോയ പാപ്പ അംഗരക്ഷകർ തന്റെ പക്കലേക്ക് ഇടയ്ക്കിടെ എടുത്തുകൊണ്ടുവന്ന പിഞ്ചുകുഞ്ഞുങ്ങളെ തലോടുകയും അവരെ ആശീർവദിക്കുകയും ചെയ്തു. പ്രസംഗവേദി ലക്ഷ്യമാക്കി നീങ്ങിയ പാപ്പ അവിടെ എത്തിയതിനെ തുടർന്ന് വാഹനത്തിൽ നിന്നിറങ്ങുകയും ത്രിത്വസ്തുതിയോടുകൂടി പൊതുകൂടിക്കാഴ്ചയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. തദ്ദനന്തരം വിവിധ ഭാഷകളിൽ വിശുദ്ധ ഗ്രന്ഥ വായനയായിരുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:13-16 വരെയുള്ള വചനങ്ങളായിരുന്നു പാരായണം ചെയ്യപ്പെട്ടത്.
3: A reading from the Gospel of Matthew. Jesus said to his disciples, "You are the salt of the earth. But if salt has lost its taste, how can its saltiness be restored? It is no longer good for anything, but is thrown out and trampled underfoot. You are the light of the world.
2: നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറകെട്ടുപോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറകൂട്ടും? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചുവെക്കുക സാധ്യമല്ല. വിളക്കുകൊളുത്തിയാരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ.
3: In the same way, let your light shine before others so that they may see your good works and give glory to your Father in heaven. The Gospel of the Lord.
2: ഈ വായന അവസാനിച്ചതിനെ തുടർന്ന് ലിയോ 14 പാപ്പ തന്റെ സന്ദേശം നൽകി.
4: Fratelli sorelle, buongiorno e benvenuti. Riprendendo la riflessione sulla costituzione conciliare Gaudium et Spes, oggi consideriamo il 4° capitolo della prima parte dedicato alla missione della Chiesa nel mondo contemporaneo.
2: സഹോദരന്മാരെ സഹോദരിമാരെ സുപ്രഭാതം, സ്വാഗതം. കൗൺസിൽ പ്രമാണരേഖയായ ഗൗദിയം എത് സ്പെസിനെ കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ പുനരാരംഭിച്ചുകൊണ്ട് സമകാലിക ലോകത്തിലെ സഭയുടെ ദൗത്യത്തിനായി സമർപ്പിച്ചിരിക്കുന്ന 1 4 ഇന്ന് നമ്മൾ പരിഗണിക്കുന്നത്. 1, സഭ ലോകത്തിന് മുകളിലോ അതിന്റെ പാർശ്വങ്ങളിലോ അല്ല, മറിച്ച് അതിലേക്ക് ചേർന്നു നിൽക്കുന്നുവെന്ന് കൗൺസിൽ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ അഗസ്റ്റിൻ ഇപ്രകാരമാണ് പറയുന്നത്: ലോകം സഭയിൽ അനുരഞ്ജിക്കപ്പെടുന്നു. മൂന്തൂസ് റെക്കോൺജിലിയാത്തൂസ് എക്ലേസിയ, ദൈവവുമായി ഇതിനകം അനുരഞ്ജനം ചെയ്യപ്പെട്ട ലോകമാണ് സഭ. നാം ഭൂമിയിലെ തീർത്ഥാടകരാണ്. ഈ ലോകത്തിന്റെ ദുർബലതയും സൗന്ദര്യവും നാം പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. ലോകത്തിന് ജീവൻ നൽകുവാനും പിതാവുമായി അനുരഞ്ജിപ്പിക്കുവാനും ദൈവപുത്രൻ മനുഷ്യാവതാരം ചെയ്തതുപോലെ നമ്മെയെല്ലാം ഒരു വലിയ മനുഷ്യ കുടുംബത്തിൽ തന്റെ മക്കളാക്കുവാനുള്ള ദൈവത്തിന്റെ പദ്ധതി പ്രകടമാക്കുന്നതിനു വേണ്ടിയുള്ള ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ അടയാളമായി സഭ ലോകത്തിൽ വസിക്കുന്നു. അതിനാൽ സഭ ചരിത്രത്തിലൂടെ ജനങ്ങൾക്കിടയിലും സംസ്കാരങ്ങൾക്കിടയിലും സഞ്ചരിക്കുന്നു. ജനങ്ങളുമായുള്ള ജീവിതത്തിൻ്റെ ഈ ഇഴ ചേർക്കൽ തൻ്റെ ദൗത്യത്തിന് ചരിത്രപരമായ പ്രാധാന്യമുണ്ടെന്നും സാമൂഹിക ബന്ധങ്ങൾ നെയ്തെടുക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ഉൾക്കൊള്ളുന്നുവെന്നും സഭയെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുന്നു. ജീവിതത്തിലെ ഗഹനമായ ചോദ്യങ്ങളായ നമ്മുടെ ഉത്ഭവത്തെയും വിധിയെയും കുറിച്ചും സ്നേഹത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും അർത്ഥത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളാകുവാൻ ആളുകളെ സഹായിക്കുക എന്നതാണ് സഭയുടെ പ്രാഥമിക ദൗത്യം. എന്തു വില കൊടുത്തും ലാഭം നേടുന്നതിൻ്റെ യുക്തിയും വിവരങ്ങളുടെ കൃത്രിമത്വവും ഭൗതിക വസ്തുക്കളുടെ ഉപഭോഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ഒരു ജീവിതശൈലിയിലേക്ക് ആളുകളിൽ അനാവശ്യ സമ്മർദ്ദം ചെലുത്തുവാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മുടെ ഹൃദയങ്ങൾ ഉന്നതങ്ങളിലേക്കുയർത്തുവാൻ സഭ നമ്മെ പ്രേരിപ്പിക്കുന്നു. ഭൗമിക നഗരത്തിന്റെ നിർമ്മാണത്തിന് സംഭാവന നൽകുന്നതിലൂടെയും സഭയുടെ ദൗത്യം സാക്ഷാത്കരിക്കപ്പെടുന്നുവെന്ന് കൗൺസിൽ പിതാക്കന്മാർ ഓർമ്മിക്കുന്നു. എന്നിരുന്നാലും അതിന്റെ രീതികളും ലക്ഷ്യങ്ങളും പ്രാഥമികമായി രാഷ്ട്രീയമല്ല, മറിച്ച് വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും സാക്ഷ്യവും നീതി, സമാധാനം, സാഹോദര്യം എന്നിവയോടുള്ള പ്രതിബദ്ധതയും ഉൾക്കൊള്ളുന്നു. അനീതികൾക്കു വേണ്ടി മരണം വരിച്ച നീതിമാനായ ക്രിസ്തുവിനെ ആരാധിക്കുന്നതിലൂടെ ഒരു വിശ്വാസിക്ക് കൊച്ചുകുട്ടികളുടെയും ദരിദ്രരുടെയും അടിച്ചമർത്തലിനെയോ ആശ്രയത്വത്തിന്റെയും അനീതിയുടെയും അവസ്ഥകൾ നിലനിർത്തുന്ന അധാർമിക ഘടനകളെയോ അംഗീകരിക്കുവാൻ കഴിയില്ല. പൊതു നന്മ പ്രോത്സാഹിപ്പിക്കുന്നതിൽ നല്ല മനസ്സുള്ള എല്ലാ ആളുകളുമായും സഹകരിക്കുവാൻ ക്രിസ്ത്യാനികളുടെ പ്രവർത്തനങ്ങളെ സഭയുടെ സാമൂഹിക സിദ്ധാന്തം നയിക്കുന്നു. അതുകൊണ്ട് എല്ലാവരുടെയും നന്മയെ സേവിക്കുകയും വ്യക്തിയുടെയും കുടുംബത്തിന്റെയും മൗലികാവകാശങ്ങളെ ബഹുമാനിക്കുകയും പൊതുനന്മയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്ന ഏതൊരു ഭരണകൂടത്തിനും കീഴിൽ സ്വതന്ത്രമായി വളർച്ച പ്രാപിക്കുക എന്നതിനേക്കാൾ കൂടുതലായി മറ്റൊന്നും സഭയുടെ മനസ്സിലില്ല. സുവിശേഷ ദൗത്യം ഫലപ്രദമായി നിർവഹിക്കുന്നതിന് ജ്ഞാനസ്നാനം സ്വീകരിച്ച ഓരോ വ്യക്തിയും പരിശുദ്ധാത്മാവിന്റെ കൃപയോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ മാത്രമായിരിക്കും അവരുടെ വിശ്വാസം സജീവമാകുകയും അനുയോജ്യമായ പ്രവൃത്തികളിലൂടെ വെളിപ്പെടുകയും ചെയ്യുന്നത്. ജ്ഞാനസ്നാനത്തിലൂടെ ക്രിസ്തീയ ചൈതന്യവും സുവിശേഷ ദർശനവും കൊണ്ട് ലോകത്തെ ജീവസുറ്റതാക്കുവാൻ വിളിക്കപ്പെട്ട അൽമായരുടെ ദൗത്യത്തെക്കുറിച്ച് ഗൗദിയം എത് സ്പേസ് പ്രത്യേകം പരാമർശിക്കുന്നു. പൗരോഹിത്യമെന്ന് യഥാർത്ഥത്തിൽ വിളിക്കാവുന്ന ഈ പ്രവർത്തനത്തിന്റെ പ്രാഥമിക സ്ഥാനം നിസ്സംശയമായും കുടുംബവും ജോലിസ്ഥലവുമാണ്. പക്ഷേ അത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളുന്നു. സമൂഹത്തിൽ ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നതിലും വികസിക്കുന്നതിലും സഭയെപ്പോഴും ശ്രദ്ധാലുവാണ്. ദൈവവചനവും സഭാ പാരമ്പര്യവും വിവേചനത്തിന്റെ പരമോന്നത മാനദണ്ഡമായി എപ്പോഴും നിലനിർത്തിക്കൊണ്ട് നമ്മുടെ കാലത്തെ സംസ്കാരങ്ങളിൽ പരിഗണനയ്ക്ക് യോഗ്യമായത് എന്താണെന്ന് തിരിച്ചറിയുകയെന്നതാണ് എല്ലാ ദൈവജനങ്ങളുടെയും, പ്രത്യേകിച്ച് അജപാലകരുടെയും ദൈവശാസ്ത്രജ്ഞരുടെയും കടമ. ഇതിന് സാംസ്കാരിക പ്രവണതകളിൽ നിന്ന് മുക്തവും ലോകത്തെ ആരോഗ്യകരമായ വെളിച്ചത്തിൽ കാണുവാൻ കഴിവുള്ളതും അതേസമയം സുവിശേഷ സന്ദേശം പൂർണമായും സംരക്ഷിക്കുന്നതിലും അവതരിപ്പിക്കുന്നതിലും സ്ഥിരതയുള്ളതുമായ ഒരു സന്തുലിത മനോഭാവം ആവശ്യമാണ്. തീർച്ചയായും ഈ സന്ദേശങ്ങളുടെ ഉള്ളടക്കത്തിൽ വെള്ളം ചേർത്തുകൊണ്ടും ആവശ്യങ്ങൾ മയപ്പെടുത്തിക്കൊണ്ടും ക്രിസ്തുമതത്തെ ആകർഷകമാക്കുവാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ സഭയുടെ മനസ്സിൽ ഒരു ലക്ഷ്യമേയുള്ളൂ: മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കുവേണ്ടി ദൈവരാജ്യം സ്ഥാപിതമാകട്ടെ. പ്രത്യേകമായി വ്യക്തിപരമായ വിശുദ്ധിയിലൂടെയും സാഹോദര്യ സ്നേഹത്തിലൂടെയും ഈ ലക്ഷ്യം കൈവരിക്കുവാൻ സഭ ശ്രമിക്കുന്നു. വിശുദ്ധ പോൾ ആറാമൻ പാപ്പ എഴുതുന്നു: വിശുദ്ധിയുടെ അടയാളമില്ലെങ്കിൽ നമ്മുടെ വാക്കുകൾക്ക് ഈ കാലഘട്ടത്തിലെ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കുവാൻ പ്രയാസമായിരിക്കും. അതുപോലെ അത് വ്യർത്ഥവും നിഷ്ഫലവുമാകുവാൻ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. അങ്ങനെ വിശുദ്ധിയിലും സ്നേഹത്തിലും ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയും അങ്ങനെ ലോകം വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യും.
4: Così che il mondo possa credere e sperare.
2: പാപ്പായുടെ ഈ വാക്കുകളെ തുടർന്ന് ഇറ്റാലിയൻ ഭാഷയിലായിരുന്ന പ്രഭാഷണത്തിന്റെ സംഗ്രഹം വിവിധ ഭാഷകളിൽ പാരായണം ചെയ്യപ്പെടുകയും പാപ്പ ഓരോ ഭാഷാ വിഭാഗത്തെയും അഭിവാദ്യം ചെയ്യുകയും ചെയ്തു.
4: I extend a warm welcome to all the English speaking pilgrims and visitors taking part in today's audience, especially those from England, Scotland, Ireland, Uganda, South Africa, Australia, New Zealand, India, Indonesia, the Philippines, Sri Lanka, Canada, and the United States of America. Upon each of you and your families, I invoke the joy and peace of our Lord Jesus Christ. God bless you all.
2: രോഗികളെയും നവദമ്പതികളെയും യുവജനത്തെയും പ്രത്യേകമായി അഭിവാദ്യം ചെയ്ത പാപ്പ തുടർന്ന് കർത്തൃപ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ആലപിക്കുകയും ഏവർക്കും തന്റെ അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ഒക്ടോബർ മാസം 7-ാം തീയതി ബുധനാഴ്ച വത്തിക്കാൻ ചത്തുരത്തിൽ ലിയോ 14-ാമൻ പാപ്പ അനുവദിച്ച പൊതുക്കൂടിക്കാഴ്ച വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും വിവരണങ്ങളും കേൾക്കാം. വാർത്തകൾ. സത്യം പോലെ സൗന്ദര്യവും മനുഷ്യഹൃദയത്തിൽ സന്തോഷം നിറയ്ക്കും പാപ്പ. ലുസിയാനയിൽ വത്തിക്കാൻ മ്യൂസിയങ്ങളിലെ കലകളുടെ പോഷകർ എന്ന സംഘടനയിലെ അംഗങ്ങൾ റോമിൽ തീർത്ഥാടനത്തിനായി എത്തിച്ചേർന്നപ്പോൾ ഒക്ടോബർ മാസം 7-ാം തീയതി ലിയോ 14-ാമൻ പാപ്പ അവർക്ക് സ്വകാര്യ കൂടിക്കാഴ്ച അനുവദിച്ചു. കലയോടും സൗന്ദര്യത്തോടുമുള്ള സ്നേഹവും ഭാവി തലമുറയുടെ പ്രയോജനത്തിനായി മനുഷ്യരാശിയുടെ കലാപരവും മതപരവുമായ പാരമ്പര്യം സംരക്ഷിക്കുവാനുള്ള ആഗ്രഹവുമാണ് സംഘടനയിലെ അംഗങ്ങളെ റോമിലേക്ക് എത്തിച്ചതെന്ന് ചൂണ്ടിക്കാണിച്ചു. റോമിൽ തീർത്ഥാടകരെന്ന നിലയിലുള്ള അംഗങ്ങളുടെ സാന്നിധ്യം പത്രോസിന്റെ പിൻഗാമിയുമായും സാർവത്രിക സഭയുമായുമുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. സാങ്കേതിക വിദ്യയുടെ ആധിപത്യമുള്ള ഒരു യുഗത്തിൽ കാര്യക്ഷമതയ്ക്കും ലാഭത്തിനും മാത്രം പലപ്പോഴും മുൻതൂക്കം നൽകുന്ന സാഹചര്യത്തിൽ മനുഷ്യാത്മാവിന്റെ ആഴങ്ങളും ദൈവികതയോടുള്ള നമ്മുടെ തുറന്ന മനസ്സും ഉയർത്തുവാനും വെളിപ്പെടുത്തുവാനുമുള്ള കലയുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന്, സൗന്ദര്യമായ ദൈവത്തെ കണ്ടുമുട്ടുവാനുള്ള ഒരു അത്ഭുതകരമായ അവസരമാണ് ധ്യാനമെന്ന വിശുദ്ധ അഗസ്റ്റിന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പാപ്പ പറഞ്ഞു. സമാധാന സന്ദേശവുമായി ഫ്രാൻസിസ് അസീസിയുടെ മണ്ണിലേക്ക് ലിയോ 14-ാമൻ പാപ്പ. 1986 വിശുദ്ധ ജോൺ പോൾ 2-ാമൻ പാപ്പ തുടക്കമിട്ട ചരിത്രപ്രസിദ്ധമായ ലോക മതസമാധാന ദിനത്തിന്റെ 40-ാം വാർഷികത്തോടനുബന്ധിച്ച് സാന്ത് എജീദിയോ സമൂഹം ഇറ്റലിയിലെ അസീസിയിൽ വെച്ച് ഒക്ടോബർ മാസം 25 മുതൽ 27 വരെ ഒരു അന്താരാഷ്ട്ര സമ്മേളനം നടത്തുന്നു. നിരായുദ്ധീകരിക്കപ്പെട്ടതും നിരായുദ്ധീകരിക്കുന്നതുമായ സമാധാനം എന്നതാണ് സമ്മേളനത്തിന്റെ പ്രമേയം. സമ്മേളനത്തിന്റെ അവസാന ദിവസമായ ഒക്ടോബർ മാസം 27-ാം തീയതി പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പായും സമ്മേളനത്തിൽ സംബന്ധിക്കും. ഇതു സംബന്ധിച്ച സ്ഥിരീകരണം അസീസി ആശ്രമത്തിന്റെ അധിപൻ ഫാദർ മാർക്കോ മൊറോണിക്കാണ് ലഭിച്ചത്. യുദ്ധങ്ങളാലും ഭിന്നതകളാലും മുറിവേറ്റ ഈ കാലഘട്ടത്തിൽ പരസ്പര കൂടിക്കാഴ്ചയുടെയും സംവാദത്തിന്റെയും സമാധാനത്തിനായുള്ള പ്രാർത്ഥനയുടെയും ശക്തിയെ അസീസി വീണ്ടും ലോകത്തെ ഓർമ്മിപ്പിക്കുന്നുവെന്നും അവിടെ പരിശുദ്ധ പിതാവിന്റെ സാന്നിധ്യം ഏറെ വിലപ്പെട്ടതാണെന്നും പറഞ്ഞ ഫാദർ മാർക്കോ പാപ്പായുടെ അസീസി സന്ദർശന പ്രഖ്യാപനത്തെ ഏവരും വലിയ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നുവെന്നും കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ വർഷം നവംബർ 20-ാം തീയതി പാപ്പ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ കല്ലറ സന്ദർശിക്കുകയും പ്രാർത്ഥന നടത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് ഓഗസ്റ്റ് മാസം 6-ാം തീയതിയും പോർസിൻകോളയിൽ വെച്ച് യുവജനങ്ങളുമായി പാപ്പ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൃത്രിമ പ്രത്യുൽപാദന രീതികൾ കുഞ്ഞുങ്ങളുടെ അന്തസ്സിനെതിരായ ലംഘനമാണ് ആർച്ച് ബിഷപ്പ് ക്രിസ്റ്റോഫ് കാസിസ്. മനുഷ്യകുടുംബത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗങ്ങൾ എന്ന നിലയിൽ കുട്ടികൾ പ്രത്യേക പരിപാലനവും

0: സംരക്ഷണവും അർഹിക്കുന്നുവെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ മൂന്നാം കമ്മിറ്റിയിൽ പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷകൻ ആർച്ച് ബിഷപ്പ് ക്രിസ്റ്റോഫ് ഇയൽ കാസിസ് പ്രസ്താവന നടത്തി. കുഞ്ഞുങ്ങൾക്ക് ശാരീരികവും മാനസികവുമായ അപക്വത കാരണം ജനനത്തിന് മുൻപും ശേഷവും അനുയോജ്യമായ നിയമസംരക്ഷണം ഉൾപ്പെടെയുള്ള പ്രത്യേക മുൻകരുതലുകളും പരിചരണവും ആവശ്യമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കുട്ടികളുടെ അവകാശങ്ങളുടെ അടിസ്ഥാനമെന്നത് കുടുംബമാണെന്നും മാതാപിതാക്കളാണ് കുട്ടികളുടെ ആദ്യത്തെ അധ്യാപകരും സംരക്ഷകരും അഭിഭാഷകരും. അതുപോലെ തന്നെ ദൈവം നൽകിയ അന്തസ്സിനെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുവാൻ സഹായിക്കുന്നതുമെന്നും ആർച്ച് ബിഷപ്പ് എടുത്തു പറഞ്ഞു. എന്നാൽ നിരവധി കുട്ടികൾ അവരുടെ സമഗ്രമായ മാനവിക വളർച്ചയ്ക്ക് അനുയോജ്യമല്ലാത്ത സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് എന്ന യാഥാർത്ഥ്യവും അദ്ദേഹം പങ്കുവച്ചു. ഒരു കുട്ടിയുടെ ആദ്യത്തെ അവകാശം ഒരു യഥാർത്ഥ കുടുംബത്തിൽ ജനിക്കുക എന്നതാണെന്നും എന്നാൽ ഇന്ന് ജനിതക സാങ്കേതിക വിദ്യയുടെ വികസനം കാരണം ഗർഭചിത്രവും വാടക ഗർഭവും കൃത്രിമമായ പ്രത്യുൽപാദന രീതികളും കുട്ടികളുടെ അന്തസ്സിനെ ഹനിക്കുകയും അവരെ വെറും വസ്തുക്കളായി മാത്രം കാണുന്ന ഒരു അധപതനത്തിലേക്ക് സമൂഹത്തെ എത്തിക്കുന്നുവെന്നും ആർച്ച് ബിഷപ്പ് ചൂണ്ടിക്കാട്ടി. കോംഗോയിൽ എബോള ബാധ കുട്ടികളെ സാരമായി ബാധിക്കുന്നു. കിഴക്കൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിൽ പടർന്നുപിടിക്കുന്ന എബോള പകർച്ചവ്യാധി കാരണം 1900-ലധികം കുട്ടികൾ അനാഥരാക്കപ്പെടുകയോ കുടുംബങ്ങളിൽ നിന്നും ഒറ്റപ്പെടുകയോ ചെയ്തതായി യുനിസെഫ് സംഘടന വ്യക്തമാക്കി. സെപ്റ്റംബർ 29 വരെയുള്ള കണക്കനുസരിച്ച് 2076 കുട്ടികൾക്ക് എബോള സ്ഥിരീകരിക്കുകയും 1162 കുട്ടികളെങ്കിലും മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ഒക്ടോബർ 7 ബുധനാഴ്ച ലിയോ 14 പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ച വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാളത്തിലുള്ള പരിഭാഷ കേൾക്കാം. പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പ്രതിവാര പൊതുകൂടിക്കാഴ്ചയുടെ വേദി വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയുടെ അങ്കണമായിരുന്നു. ഇതിൽ പങ്കുകൊള്ളുന്നതിന് വിവിധ രാജ്യക്കാരായ തീർത്ഥാടകരും സന്ദർശകരുമായി 10,000-ക്കണക്കിനാളുകൾ ചത്തുരത്തിലും പരിസരത്തുമായി സന്നിഹിതരായിരുന്നു. റോമിലെ സമയം രാവിലെ 9:45 ഇന്ത്യയിലെ സമയം ഉച്ചയ്ക്ക് 1:15 പാപ്പ തന്നെ എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്ന തുറന്ന വെളുത്ത വാഹനത്തിൽ അങ്കണത്തിലെത്തിയപ്പോൾ ജനസഞ്ചയത്തിന്റെ ആനന്ദാരവങ്ങളും കരഘോഷങ്ങളും ഉയർന്നു. വാഹനത്തിൽ ജനങ്ങളുടെ ഇടയിലൂടെ അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കടന്നുപോയ പാപ്പ അംഗരക്ഷകർ തന്റെ പക്കലേക്ക് ഇടയ്ക്കിടെ എടുത്തുകൊണ്ടുവന്ന പിഞ്ചുകുഞ്ഞുങ്ങളെ തലോടുകയും അവരെ ആശീർവദിക്കുകയും ചെയ്തു. പ്രസംഗവേദി ലക്ഷ്യമാക്കി നീങ്ങിയ പാപ്പ അവിടെ എത്തിയതിനെ തുടർന്ന് വാഹനത്തിൽ നിന്നിറങ്ങുകയും ത്രിത്വസ്തുതിയോടുകൂടി പൊതുകൂടിക്കാഴ്ചയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. തദ്ദനന്തരം വിവിധ ഭാഷകളിൽ വിശുദ്ധ ഗ്രന്ഥ വായനയായിരുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:13-16 വരെയുള്ള വചനങ്ങളായിരുന്നു പാരായണം ചെയ്യപ്പെട്ടത്.
1: A reading from the Gospel of Matthew. Jesus said to his disciples, "You are the salt of the earth. But if salt has lost its taste, how can its saltiness be restored? It is no longer good for anything, but is thrown out and trampled underfoot. You are the light of the world.
0: നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറകെട്ടുപോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറകൂട്ടും? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചുവെക്കുക സാധ്യമല്ല. വിളക്കു കൊളുത്തിയാരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ.
1: In the same way, let your light shine before others so that they may see your good works and give glory to your Father in heaven. The Gospel of the Lord.
0: ഈ വായന അവസാനിച്ചതിനെ തുടർന്ന് ലിയോ 14 പാപ്പ തന്റെ സന്ദേശം നൽകി.
2: Fratelli sorelle, buongiorno e benvenuti. Riprendendo la riflessione sulla costituzione conciliare Gaudium et Spes, Oggi consideriamo il quarto capitolo della prima parte dedicato alla missione della Chiesa nel mondo contemporaneo.
0: സഹോദരന്മാരെ സഹോദരിമാരെ സുപ്രഭാതം, സ്വാഗതം. കൗൺസിൽ പ്രമാണരേഖയായ ഗൗദിയം എത്ത് സ്പെസിനെ കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ പുനരാരംഭിച്ചുകൊണ്ട് സമകാലിക ലോകത്തിലെ സഭയുടെ ദൗത്യത്തിനായി സമർപ്പിച്ചിരിക്കുന്ന ഒന്നാം ഭാഗത്തിന്റെ നാലാം അധ്യായമാണ് ഇന്ന് നമ്മൾ പരിഗണിക്കുന്നത്. ഒന്നാമതായി, സഭ ലോകത്തിന് മുകളിലോ അതിന്റെ പാർശ്വങ്ങളിലോ അല്ല, മറിച്ച് അതിലേക്ക് ചേർന്നു നിൽക്കുന്നുവെന്ന് കൗൺസിൽ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ അഗസ്റ്റിൻ ഇപ്രകാരമാണ് പറയുന്നത്: ലോകം സഭയിൽ അനുരഞ്ജിക്കപ്പെടുന്നു. മൂന്തൂസ് റെക്കൊഞ്ചിലിയാത്തൂസ് എക്ലേസിയ. ദൈവവുമായി ഇതിനകം അനുരഞ്ജനം ചെയ്യപ്പെട്ട ലോകമാണ് സഭ. നാം ഭൂമിയിലെ തീർത്ഥാടകരാണ്. ഈ ലോകത്തിന്റെ ദുർബലതയും സൗന്ദര്യവും നാം പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. ലോകത്തിന് ജീവൻ നൽകുവാനും പിതാവുമായി അനുരഞ്ജിപ്പിക്കുവാനും ദൈവപുത്രൻ മനുഷ്യാവതാരം ചെയ്തതുപോലെ നമ്മെയെല്ലാം ഒരു വലിയ മനുഷ്യ കുടുംബത്തിൽ തന്റെ മക്കളാക്കുവാനുള്ള ദൈവത്തിന്റെ പദ്ധതി പ്രകടമാക്കുന്നതിനുവേണ്ടിയുള്ള ദൈവത്തിന്റെ മനുഷ്യാവതാരത്തിന്റെ അടയാളമായി സഭ ലോകത്തിൽ വസിക്കുന്നു. അതിനാൽ സഭ ചരിത്രത്തിലൂടെ ജനങ്ങൾക്കിടയിലും സംസ്കാരങ്ങൾക്കിടയിലും സഞ്ചരിക്കുന്നു. ജനങ്ങളുമായുള്ള ജീവിതത്തിന്റെ ഈ ഇഴ ചേർക്കൽ തന്റെ ദൗത്യത്തിന് ചരിത്രപരമായ പ്രാധാന്യമുണ്ടെന്നും സാമൂഹിക ബന്ധങ്ങൾ നെയ്തെടുക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ഉൾക്കൊള്ളുന്നുവെന്നും സഭയെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുന്നു. ജീവിതത്തിലെ ഗഹനമായ ചോദ്യങ്ങളായ നമ്മുടെ ഉത്ഭവത്തെയും വിധിയെയും കുറിച്ചും സ്നേഹത്തിന്റെയും കഷ്ടപ്പാടിന്റെയും അർത്ഥത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളാകുവാൻ ആളുകളെ സഹായിക്കുക എന്നതാണ് സഭയുടെ പ്രാഥമിക ദൗത്യം. എന്തു വില കൊടുത്തും ലാഭം നേടുന്നതിന്റെ യുക്തിയും വിവരങ്ങളുടെ കൃത്രിമത്വവും ഭൗതിക വസ്തുക്കളുടെ ഉപഭോഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ഒരു ജീവിതശൈലിയിലേക്ക് ആളുകളിൽ അനാവശ്യ സമ്മർദ്ദം ചെലുത്തുവാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മുടെ ഹൃദയങ്ങൾ ഉന്നതങ്ങളിലേക്കുയർത്തുവാൻ സഭ നമ്മെ പ്രേരിപ്പിക്കുന്നു. ഭൗമിക നഗരത്തിന്റെ നിർമ്മാണത്തിന് സംഭാവന നൽകുന്നതിലൂടെയും സഭയുടെ ദൗത്യം സാക്ഷാത്കരിക്കപ്പെടുന്നുവെന്ന് കൗൺസിൽ പിതാക്കന്മാർ ഓർമ്മിക്കുന്നു. എന്നിരുന്നാലും അതിന്റെ രീതികളും ലക്ഷ്യങ്ങളും പ്രാഥമികമായി രാഷ്ട്രീയമല്ല, മറിച്ച് വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും സാക്ഷ്യവും നീതി, സമാധാനം, സാഹോദര്യം എന്നിവയോടുള്ള പ്രതിബദ്ധതയും ഉൾക്കൊള്ളുന്നു. അനീതികൾക്കുവേണ്ടി മരണം വരിച്ച നീതിമാനായ ക്രിസ്തുവിനെ ആരാധിക്കുന്നതിലൂടെ ഒരു വിശ്വാസിക്ക് കൊച്ചുകുട്ടികളുടെയും ദരിദ്രരുടെയും അടിച്ചമർത്തലിനെയോ ആശ്രയത്വത്തിന്റെയും അനീതിയുടെയും അവസ്ഥകൾ നിലനിർത്തുന്ന അധാർമിക ഘടനകളെയോ അംഗീകരിക്കുവാൻ കഴിയില്ല. പൊതുനന്മ പ്രോത്സാഹിപ്പിക്കുന്നതിൽ നല്ല മനസ്സുള്ള എല്ലാ ആളുകളുമായും സഹകരിക്കുവാൻ ക്രിസ്ത്യാനികളുടെ പ്രവർത്തനങ്ങളെ സഭയുടെ സാമൂഹിക സിദ്ധാന്തം നയിക്കുന്നു. അതുകൊണ്ട് എല്ലാവരുടെയും നന്മയെ സേവിക്കുകയും വ്യക്തിയുടെയും കുടുംബത്തിന്റെയും മൗലികാവകാശങ്ങളെ ബഹുമാനിക്കുകയും പൊതുനന്മയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്ന ഏതൊരു ഭരണകൂടത്തിനും കീഴിൽ സ്വതന്ത്രമായി വളർച്ച പ്രാപിക്കുക എന്നതിനേക്കാൾ കൂടുതലായി മറ്റൊന്നും സഭയുടെ മനസ്സിലില്ല. സുവിശേഷ ദൗത്യം ഫലപ്രദമായി നിർവഹിക്കുന്നതിന് ജ്ഞാനസ്നാനം സ്വീകരിച്ച ഓരോ വ്യക്തിയും പരിശുദ്ധാത്മാവിന്റെ കൃപയോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ മാത്രമായിരിക്കും അവരുടെ വിശ്വാസം സജീവമാകുകയും അനുയോജ്യമായ പ്രവൃത്തികളിലൂടെ വെളിപ്പെടുകയും ചെയ്യുന്നത്. ജ്ഞാനസ്നാനത്തിലൂടെ ക്രിസ്തീയ ചൈതന്യവും സുവിശേഷ ദർശനവും കൊണ്ട് ലോകത്തെ ജീവസുറ്റതാക്കുവാൻ വിളിക്കപ്പെട്ട അൽമായരുടെ ദൗത്യത്തെക്കുറിച്ച് ഗൗദിയം എത്ത് സ്പേസ് പ്രത്യേകം പരാമർശിക്കുന്നു. പൗരോഹിത്യമെന്ന് യഥാർത്ഥത്തിൽ വിളിക്കാവുന്ന ഈ പ്രവർത്തനത്തിന്റെ പ്രാഥമിക സ്ഥാനം നിസ്സംശയമായും കുടുംബവും ജോലിസ്ഥലവുമാണ്. പക്ഷേ അത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളുന്നു. സമൂഹത്തിൽ ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നതിലും വികസിക്കുന്നതിലും സഭയെപ്പോഴും ശ്രദ്ധാലുവാണ്. ദൈവവചനവും സഭാ പാരമ്പര്യവും വിവേചനത്തിന്റെ പരമോന്നത മാനദണ്ഡമായി എപ്പോഴും നിലനിർത്തിക്കൊണ്ട് നമ്മുടെ കാലത്തെ സംസ്കാരങ്ങളിൽ പരിഗണനയ്ക്ക് യോഗ്യമായത് എന്താണെന്ന് തിരിച്ചറിയുക എന്നതാണ് എല്ലാ ദൈവജനങ്ങളുടെയും, പ്രത്യേകിച്ച് അജപാലകരുടെയും ദൈവശാസ്ത്രജ്ഞരുടെയും കടമ. ഇതിന് സാംസ്കാരിക പ്രവണതകളിൽ നിന്ന് മുക്തവും ലോകത്തെ ആരോഗ്യകരമായ വെളിച്ചത്തിൽ കാണുവാൻ കഴിവുള്ളതും അതേസമയം സുവിശേഷ സന്ദേശം പൂർണ്ണമായും സംരക്ഷിക്കുന്നതിലും അവതരിപ്പിക്കുന്നതിലും സ്ഥിരതയുള്ളതുമായ ഒരു സന്തുലിത മനോഭാവം ആവശ്യമാണ്. തീർച്ചയായും ഈ സന്ദേശങ്ങളുടെ ഉള്ളടക്കത്തിൽ വെള്ളം ചേർത്തുകൊണ്ടും ആവശ്യങ്ങൾ മയപ്പെടുത്തിക്കൊണ്ടും ക്രിസ്തുമതത്തെ ആകർഷകമാക്കുവാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ സഭയുടെ മനസ്സിൽ ഒരു ലക്ഷ്യമേയുള്ളൂ: മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കു വേണ്ടി ദൈവരാജ്യം സ്ഥാപിതമാകട്ടെ. പ്രത്യേകമായി വ്യക്തിപരമായ വിശുദ്ധിയിലൂടെയും സാഹോദര്യ സ്നേഹത്തിലൂടെയും ഈ ലക്ഷ്യം കൈവരിക്കുവാൻ സഭ ശ്രമിക്കുന്നു. വിശുദ്ധ പോൾ ആറാമൻ പാപ്പ എഴുതുന്നു, വിശുദ്ധിയുടെ അടയാളമില്ലെങ്കിൽ നമ്മുടെ വാക്കുകൾക്ക് ഈ കാലഘട്ടത്തിലെ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കുവാൻ പ്രയാസമായിരിക്കും. അതുപോലെ അത് വ്യർത്ഥവും നിഷ്ഫലവുമാകുവാൻ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. അങ്ങനെ വിശുദ്ധിയിലും സ്നേഹത്തിലും ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയും അങ്ങനെ ലോകം വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യും.
2: Così che il mondo possa credere e sperare.
0: പാപ്പായുടെ ഈ വാക്കുകളെ തുടർന്ന് ഇറ്റാലിയൻ ഭാഷയിലായിരുന്ന പ്രഭാഷണത്തിന്റെ സംഗ്രഹം വിവിധ ഭാഷകളിൽ പാരായണം ചെയ്യപ്പെടുകയും പാപ്പ ഓരോ ഭാഷാ വിഭാഗത്തെയും അഭിവാദ്യം ചെയ്യുകയും ചെയ്തു.
2: I extend a warm welcome to all the English-speaking pilgrims and visitors taking part in today's audience, especially those from England, Scotland, Ireland, Uganda, South Africa, Australia, New Zealand, India, Indonesia, the Philippines, Sri Lanka, Canada, and the United States of America. Upon each of you and your families, I invoke the joy and peace of our Lord Jesus Christ. God bless you all.
0: രോഗികളെയും നവദമ്പതികളെയും യുവജനത്തെയും പ്രത്യേകമായി അഭിവാദ്യം ചെയ്ത പാപ്പ തുടർന്ന് കർത്തൃപ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ആലപിക്കുകയും ഏവർക്കും തന്റെ അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. ലോക മിഷണറി ദിനസ്ഥാപനത്തിന്റെ 100-ാം ശതാബ്ദിയിൽ സുവിശേഷ പ്രഘോഷണ മിഷണറി ദൗത്യങ്ങളിൽ പങ്കാളികളാകാൻ എല്ലാ വിശ്വാസികൾക്കുമുള്ള ഉത്തരവാദിത്വം ഓർമ്മിപ്പിച്ച് ലിയോ 14-ാമൻ പാപ്പ. ക്രിസ്തുവിൽ ഒന്നായി മിഷണറി നിയോഗത്തിൽ ഒരുമിച്ച് എന്ന പ്രമേയത്തോടെ 18 ഞായറാഴ്ചയാണ് ഈ ശതാബ്ദി ദിനം സഭ ആചരിക്കുക. മിഷണറി നിയോഗം സുവിശേഷവത്കരണ മേഖലയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, പൊന്തിഫിക്കൽ മിഷൻ പ്രവർത്തനങ്ങൾക്കു നൽകേണ്ട പിന്തുണ എന്നിവയുടെ പ്രാധാന്യം എല്ലാ രൂപതകളിലേക്കും ഇടവകകളിലേക്കും എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ 11-ാം പിയൂസ് പാപ്പായാണ് 100 വർഷങ്ങൾക്കു മുൻപ് ഈ ദിനം സ്ഥാപിച്ചതെന്ന് പരിശുദ്ധ പിതാവ് അനുസ്മരിച്ചു. മിഷൻ ദിനവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ മിഷണറി ജീവിതത്തിലേക്കുള്ള തന്റെ ദൈവവിളിക്കു വഴിയൊരുക്കിയത് ലിയോ 14-ാമൻ പാപ്പ പ്രത്യേകം പരാമർശിച്ചു. കുടുംബങ്ങൾ കടന്നുപോകുന്ന വെല്ലുവിളികളും കുടുംബജീവിതക്കാരുടെ പ്രതീക്ഷകളും ആശങ്കകളും ശ്രദ്ധയോടെ മനസ്സിലാക്കാനും അവർക്ക് ഉത്തരം നൽകാനും സിനഡാത്മക സഭ പരിശ്രമിക്കേണ്ടതുണ്ടെന്ന് ലിയോ 14-ാമൻ പാപ്പ. കുടുംബജീവിതത്തെയും ദാമ്പത്യ സ്നേഹത്തെയും കുറിച്ച് ഫ്രാൻസിസ് പാപ്പ എഴുതിയ അമോറിസ് ലെത്തീച്ച എന്ന അപ്പസ്തോലിക പ്രബോധനത്തിന്റെ പ്രസിദ്ധീകരണത്തിന്റെ 10-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് 7 ഒക്ടോബർ ബുധനാഴ്ച വത്തിക്കാനിൽ വിളിച്ചുകൂട്ടിയ പൗരസ്ത്യ സഭാനേതൃത്വങ്ങളുടെയും മെത്രാൻ സമിതി അധ്യക്ഷന്മാരുടെയും സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് കുടുംബങ്ങൾ കടന്നുപോകുന്ന അവസ്ഥകളെക്കുറിച്ച് സഭയ്ക്കുണ്ടായിരിക്കേണ്ട ശ്രദ്ധയെക്കുറിച്ച് പാപ്പ ഓർമ്മിപ്പിച്ചത്. കുടുംബങ്ങൾ വിശ്വാസ, വിദ്യാഭ്യാസ, ശുശ്രൂഷ മേഖലകളിലുൾപ്പെടെ അവയുടെ ശരിയായ പ്രയാണത്തിലൂടെ സഭയുടെ ജീവിതത്തിലും ദൗത്യത്തിലും സജീവമായി പങ്കുചേരുന്നുണ്ടെന്ന് പാപ്പ പ്രസ്താവിച്ചു. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയനുസരിച്ച് സുവിശേഷം സദ്വാർത്തയായി അനുഭവപ്പെടുന്ന വിധത്തിൽ വേണം സഭയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകേണ്ടതെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു. സുവിശേഷവത്കരണത്തിനുള്ള ഡിക്കാസ്റ്ററിയിലെ പ്രഥമ സുവിശേഷവത്കരണത്തിനും പുതിയ പ്രത്യേക സഭകൾക്കുമായുള്ള വിഭാഗത്തിന്റെ ജോയിന്റ് സെക്രട്ടറിയും പൊന്തിഫിക്കൽ മിഷൻ പ്രവർത്തനങ്ങളുടെ അധ്യക്ഷയുമായി അയർലൻഡിൽ നിന്നുള്ള സിസ്റ്റർ മേരി തെരേസ ബാരനെ ലിയോ 14-ാമൻ പാപ്പ നിയമിച്ചു. 2027 മെയ് 4 മുതലായിരിക്കും സിസ്റ്റർ മേരി തെരേസ ഈ ദൗത്യം ആരംഭിക്കുക. മിഷണറീസ് ഓഫ് അവർ ലേഡി ഓഫ് ദ അപ്പോസ്റ്റിൽസ് സന്യാസിനി സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറലായി സേവനമനുഷ്ഠിച്ചു വരവെയാണ് വത്തിക്കാൻ കുരിയയിലെ ഈ പ്രമുഖ സ്ഥാനത്തേക്ക് സിസ്റ്റർ മേരി തെരേസ ഉയർത്തപ്പെട്ടത്. 2023 മുതൽ 2025 വരെ സ്ത്രീ സമർപ്പിത സമൂഹങ്ങളുടെ സുപ്പീരിയർ ജനറൽമാരുടെ പ്രസിഡന്റായും സിസ്റ്റർ മേരി തെരേസ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. റഷ്യ ഉക്രൈൻ സംഘർഷത്തിന്റെ ഭാഗമായി 4 കുട്ടികൾ കൂടി കൊല്ലപ്പെട്ടുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ് അറിയിച്ചു. ഉക്രൈനിലെ ചെർണിഹീഫ് മേഖലയിലുള്ള പ്രീലൂക്കിയിൽ 7 ഒക്ടോബർ ബുധനാഴ്ചയുണ്ടായ ഒരു ആക്രമണത്തിലാണ് ഈ കുട്ടികൾ കൊല്ലപ്പെട്ടത്. ഒക്ടോബർ മാസത്തിൽ മാത്രം ഉക്രൈനിൽ ഇതിനോടകം 21 കുട്ടികൾക്കെങ്കിലും വിവിധ ആക്രമണങ്ങളിലായി പരിക്കേറ്റിട്ടുണ്ടെന്ന് അപലപിച്ച യുണിസെഫ് കുട്ടികൾ യുദ്ധത്തിന്റെ വില നൽകേണ്ടി വരുന്നതിനെതിരെ തങ്ങളുടെ സന്ദേശത്തിൽ എഴുതി. യുദ്ധ സംഘർഷ മേഖലകളിൽ കുട്ടികൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്നും സംഘടന ഓർമ്മിപ്പിച്ചു. ഉക്രൈനു പുറമെ ലെബനൻ, എത്യോപ്യയുടെ വടക്കൻ മേഖല, സിറിയ, വിശുദ്ധനാട് തുടങ്ങി വിവിധ രാജ്യങ്ങളിലും പ്രദേശങ്ങളിലും സംഘർഷങ്ങളും യുദ്ധങ്ങളും മൂലം കുട്ടികൾ നേരിടുന്ന ദുരിതങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ യൂണിസെഫ് അധ്യക്ഷ കാതറിൻ റസൽ ഉൾപ്പെടെയുള്ളവർ പ്രസ്താവനകൾ നടത്തിയിരുന്നു. തുടർച്ചയായ കലാപങ്ങൾ നടക്കുന്ന സുഡാനിൽ ലോക ഭക്ഷ്യപദ്ധതിയുടെ വാഹനങ്ങൾക്കുനേരെയുണ്ടായ വ്യോമാക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും 12 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി യുഎൻ അറിയിച്ചു. വ്യോമാക്രമണങ്ങളിൽ ദുരിതബാധിത പ്രദേശത്തെ ആളുകൾക്കുള്ള ഭക്ഷ്യവസ്തുക്കളുമായി പോവുകയായിരുന്ന 2 ട്രക്കുകൾക്കുനേരെയുണ്ടായ വ്യത്യസ്ത ആക്രമണങ്ങളിൽ 1 വാഹനത്തിന്റെ ഡ്രൈവറും 1 കുട്ടിയുമാണ് കൊല്ലപ്പെട്ടത്. അതേസമയം ഈ ആക്രമണങ്ങളിൽ 12 കുട്ടികൾക്ക് പരിക്കേറ്റുവെന്നും ഐക്യരാഷ്ട്രസഭാ വക്താവ് ഫർഹാൻ ഹാഖ് അറിയിച്ചു. ദില്ലിങ്ങിൽ ഭക്ഷണ വിതരണം നടത്തി മടങ്ങിവരവെ കഴിഞ്ഞ ദിവസം ലോക ഭക്ഷ്യപദ്ധതിയുടെ മറ്റൊരു ട്രക്ക് ഒരു സ്ഫോടനവസ്തുവിൽ തട്ടി അപകടമുണ്ടായിരുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ പതിനാലാമൻ പാപ്പ രചിച്ച ആദ്യ ചാക്രിക ലേഖനം മഞ്ഞീഫിക്ക ഉമാനിതാസിന്റെ രണ്ടാം അധ്യായം 73 മുതൽ 81 വരെയുള്ള ഖണ്ഡികകളുടെ അപഗ്രഥനമാണ് നാം ശ്രവിക്കുന്നത്.

ആഗോളതലത്തിൽ നടക്കുന്ന പല ചർച്ചകളുടെയും പ്രമേയം നിർമ്മിത ബുദ്ധി സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെയും പരിണാമങ്ങളെയും കുറിച്ചാണ്. മനുഷ്യാധ്വാനത്തിന്റെ ഭാരം കുറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ സാങ്കേതിക വികാസങ്ങൾ ഉരുത്തിരിഞ്ഞതെങ്കിലും ഇന്ന് അത് മനുഷ്യന്റെ അസ്തിത്വത്തെയും അന്തസ്സിനെയും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഒരു സാഹചര്യത്തിലാണ് ലിയോ 14-ാമൻ പാപ്പ തന്റെ സാമൂഹിക ചാക്രിക ലേഖനമായ മഞ്ഞീഫിക്ക ഉമാനിത്താസ് രചിക്കുന്നതും സമർപ്പിക്കുന്നതും. ഈ ലേഖനത്തിന്റെ 73 മുതലുള്ള ഖണ്ഡികകൾ നാം വിചിന്തനത്തിന് വിഷയമാക്കുമ്പോൾ ഇതിനു മുൻപ് പാപ്പ പറഞ്ഞുവെച്ച രണ്ട് തത്വങ്ങളെ അനുസ്മരിക്കുന്നത് ഉചിതമായിരിക്കും. പൊതുനന്മയും ആനുകൂല്യങ്ങളും. പൊതുനന്മയുടെ അനേകം തലങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം വസ്തുക്കളുടെ സാർവത്രിക ലക്ഷ്യമെന്ന തത്വമാണെന്ന് പാപ്പ കഴിഞ്ഞ ഖണ്ഡികകളിൽ ചൂണ്ടിക്കാണിച്ചു. അതുപോലെ തന്നെ ആനുകൂല്യം നൽകുക എന്നാൽ മനുഷ്യവ്യക്തിയുടെ അന്തസ്സിനെയും പൊതുനന്മയെയും കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ നിന്നാണ് ഉരുത്തിരിയേണ്ടത് എന്ന ഉന്നതമായ ചിന്തയും പാപ്പ പങ്കുവച്ചു. തുടർന്ന് പാപ്പ നൽകുന്ന മൂന്നാമതൊരു തത്വമാണ് നാം തുടർന്ന് വിചിന്തനത്തിന് വിഷയമാക്കുന്ന ഐക്യദാർഢ്യതത്വം. ഈ തത്വത്തിന്റെ ഒരു വിശേഷപ്പെട്ട മാനം പാപ്പ എടുത്തുകാണിക്കുന്നു. ഓരോ മനുഷ്യനും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാണെന്നും മറ്റുള്ളവരുമായും പ്രകൃതിയോടും ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നുമുള്ള ക്രിസ്തീയ വീക്ഷണത്തിൽ നിന്നാണ് ഐക്യദാർഢ്യ ചിന്ത രൂപമെടുക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു വാക്ക് ഇന്ന് വാചിക തലത്തിൽ ഏറെ നാം കേൾക്കുന്നുണ്ടാകാം. എന്നാൽ യഥാർത്ഥത്തിൽ ഐക്യദാർഢ്യം നൽകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യുവാനും പാപ്പ നമ്മെ ക്ഷണിക്കുന്നു. ഇത് കേവലമൊരു ആഗ്രഹമല്ല, മറിച്ച് സാമൂഹികവും രാഷ്ട്രീയവുമായ തീരുമാനങ്ങളിലൂടെ നടപ്പിലാക്കേണ്ട യാഥാർത്ഥ്യമാണ്. ആരും ഒറ്റയ്ക്ക് രക്ഷപ്പെടുന്നില്ല എന്ന തിരിച്ചറിവാണ് ഐക്യദാർഢ്യം നൽകുന്നത്. ഇത് ഫ്രാൻസിസ് പാപ്പ കൊറോണ ബാധയുടെ സമയത്ത് ഏവരെയും ഓർമ്മപ്പെടുത്തിയ വലിയൊരു തത്വമാണ്. ഐക്യദാർഢ്യം, നീതി, സ്നേഹം എന്നിവയുടെ കടമകൾ മനുഷ്യരെയും ജനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മാനവികമായ സഹോദരഭാവത്തിൽ വേരൂന്നിയതാണെന്നുള്ള വിശുദ്ധ പോൾ ആറാമൻ പാപ്പയുടെ വാക്കുകളും പാപ്പ ഓർമ്മിപ്പിക്കുന്നു. തുടർന്ന് ആനുകൂല്യം അഥവാ സബ്സിഡിയാരിറ്റിയും ഐക്യദാർഢ്യവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധവും പാപ്പ അടിവരയിട്ട് പറയുന്നു. ഐക്യദാർഢ്യമില്ലാത്ത സബ്സിഡിയാരിറ്റി സ്വാർത്ഥ താൽപ്പര്യ സംരക്ഷണം മാത്രമായി മാറും. സബ്സിഡിയാരിറ്റിയില്ലാത്ത ഐക്യദാർഢ്യം വ്യക്തികളെ ആത്മാഭിമാനമില്ലാത്ത സൗജന്യ സഹായങ്ങളെ മാത്രം ആശ്രയിക്കുന്നവരാക്കി മാറ്റും. അതിനാൽ ഈ രണ്ട് തത്വങ്ങളും യോജിച്ചു പോകുമ്പോഴാണ് സമൂഹ നിർമ്മിതി സാധ്യമാകുന്നത്. ആഗോളവൽക്കരണത്തിന്റെയും ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുടെയും ഇക്കാലത്ത് നാം ഒരുതരം യാഥാർത്ഥ്യപരമായ ഐക്യദാർഢ്യം അനുഭവിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ലോകത്തിന്റെ ഒരറ്റത്തുണ്ടാകുന്ന സംഭവങ്ങൾ മറ്റൊരിടത്തെ ഉടനടി ബാധിക്കുന്നു. എന്നാൽ ഈ സ്വാഭാവിക ബന്ധം മാത്രം പൂർണ്ണ അർത്ഥത്തിലുള്ള ഐക്യദാർഢ്യമാകില്ല. അതിന് ബോധപൂർവമായ തിരഞ്ഞെടുപ്പ് ആവശ്യമാണ്. നാം പരസ്പരം വെറുതെ അടുത്തു ജീവിക്കുന്ന അയൽക്കാർ മാത്രമല്ല, മറിച്ച് പരസ്പരം കയ്യേൽപ്പിക്കപ്പെട്ടവരാണെന്ന് വിശ്വാസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ ജീവിതത്തിലെ ദുരിതങ്ങളോടും മുറിവുകളോടും നിഷ്പക്ഷത പാലിക്കാതെ സഹായിക്കാൻ തയ്യാറാകുമ്പോഴാണ് ഐക്യദാർഢ്യം രൂപം കൊള്ളുന്നത്. സാമ്പത്തിക, സാംസ്കാരിക, സാങ്കേതിക ബന്ധങ്ങളെ കേവലം ഉപയോഗവസ്തുക്കളാക്കാതെ പരസ്പര സഹകരണത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും പാതകളാക്കി മാറ്റുവാൻ നാം പഠിക്കണമെന്നും പാപ്പ ഉദ്ബോധിപ്പിക്കുന്നു. ഐക്യദാർഢ്യമെന്നത് കേവലമൊരു തത്വത്തെക്കാളുപരി ഒരു പുണ്യമായിട്ടാണ് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നത്. മനുഷ്യരും സമൂഹങ്ങളും തമ്മിലുള്ള പരസ്പര ആശ്രയത്വത്തിന്റെ യാഥാർത്ഥ്യത്തെ ഇത് ചൂണ്ടിക്കാണിക്കുന്നു. അതായത്, ഒരാളുടെ നന്മ മറ്റുള്ളവരുടെ നന്മയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് അർത്ഥം. ഒരു പുണ്യമെന്ന നിലയിൽ ബലഹീനർക്ക് മുൻഗണന നൽകിക്കൊണ്ട് പൊതുനന്മയ്ക്കായി സ്ഥിരതയോടെ പ്രവർത്തിക്കുവാനുള്ള നിശ്ചയദാർഢ്യമാണിത്. ഐക്യദാർഢ്യമെന്നത് വെറും മനുഷ്യരുടെ കൂട്ടമല്ല, മറിച്ച് തനിമയുള്ള ഒരു ജനതയെ നിർമ്മിക്കുന്ന ഒരു പുണ്യമാണ്. ഇതിനായി മനുഷ്യർ ലളിതമായ ജീവിതശൈലി സ്വീകരിക്കുവാനും തൽക്ഷണ ലാഭങ്ങൾ ഉപേക്ഷിച്ച് മറ്റുള്ളവരുടെ ഭാവിക്കായി വാതിലുകൾ തുറന്നുകൊടുക്കുവാനും തയ്യാറാകണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്യുന്നു. ഡിജിറ്റൽ ഉപഭോഗവും സാങ്കേതികവിദ്യയുടെ അമിത ഉപയോഗവും ഉൾപ്പെടെയുള്ള നമ്മുടെ ആനുകൂല്യങ്ങളും ശീലങ്ങളും മറ്റുള്ളവരുടെ അന്തസ്സിന് തടസ്സമാകുന്നുവെങ്കിൽ അവയിന്മേൽ ആത്മശോധന നടത്തുവാനും പാപ്പ ലേഖനത്തിൽ നമ്മെ ക്ഷണിക്കുന്നു. വികസനം, നീതി, ഭാവി തലമുറകളോടുള്ള ഉത്തരവാദിത്വം എന്നിവ തമ്മിലുള്ള ബന്ധം ബെനഡിക്ട് 16-ാമൻ പാപ്പ എടുത്തു പറഞ്ഞതിനെ പാപ്പ അനുസ്മരിക്കുന്നു.
യഥാർത്ഥ വികസനത്തിന് തലമുറകൾ തമ്മിലുള്ള ഐക്യദാർഢ്യവും പ്രകൃതി പരിസ്ഥിതിയോടുള്ള ആദരവും അത്യാവശ്യമാണ്. ഇന്ന് ഈ ഉത്തരവാദിത്വം ഡിജിറ്റൽ വിവര സാങ്കേതിക ശൃംഖലകളിലേക്കും വ്യാപിച്ചിരിക്കുന്നു. പ്രകൃതിയെപ്പോലെ തന്നെ ഡിജിറ്റൽ പരിസ്ഥിതി വ്യവസ്ഥയും സംരക്ഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ കുത്തകയെന്നോണം ചിലരുടെ കൈകളിൽ എത്തിച്ചേരുകയും ചെയ്യും. ഈ തീരുമാനങ്ങളെല്ലാം ചിലരുടെ സാമ്പത്തിക ലാഭം മാത്രം നോക്കിയാകരുത്. പകരം മുഴുവൻ ജനങ്ങളുടെയും വരാനിരിക്കുന്ന തലമുറകളുടെയും ക്ഷേമത്തെയും അന്തസ്സിനെയും സാങ്കേതികവിദ്യ എങ്ങനെ ബാധിക്കുന്നു എന്ന് കണക്കിലെടുത്താവണം. തുടർന്ന് പാപ്പ സാമൂഹിക നീതിയുടെ ക്രൈസ്തവ മാനത്തെയും എടുത്തുകാണിക്കുന്നു. ഏറ്റവും എളിയവരോട് നാം എങ്ങനെ പെരുമാറുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ദൈവവുമായുള്ള നമ്മുടെ ബന്ധം അളക്കപ്പെടുന്നത് എന്നതിനാൽ, നീതിയെന്നത് വ്യക്തിഗതമായ പെരുമാറ്റത്തെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല, മറിച്ച് സമൂഹത്തിന്റെ ഘടനകളും സ്ഥാപനങ്ങളും എങ്ങനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എന്നതിനെയും ബാധിക്കുന്നുവെന്ന് പാപ്പ പറയുന്നു. സമൂഹത്തിലെ എല്ലാ വ്യക്തികൾക്കും, പ്രത്യേകിച്ച് ഏറ്റവും ദുർബലരായവർക്ക് അന്തസ്സോടെ ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുകയും ആരും പിന്നിലാക്കപ്പെടാതിരിക്കുവാൻ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു രാഷ്ട്രീയ സാമ്പത്തിക ക്രമത്തിൽ സാമൂഹിക നീതി പുലരുന്നുവെന്ന് പറയുവാൻ സാധിക്കൂവെന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. സാമൂഹിക നീതി എന്നത് ഏറ്റവും താഴെത്തട്ടിലുള്ളവരുടെ കാഴ്ചപ്പാടിലൂടെ ലോകത്തെ കാണുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ചൂണ്ടിക്കാണിച്ച ദരിദ്രർക്കു വേണ്ടിയുള്ള മുൻഗണന വ്യക്തിഗതവും സാമൂഹികവുമായ എല്ലാ തീരുമാനങ്ങളെയും നയിക്കേണ്ടതുണ്ടെന്ന് പാപ്പ പ്രത്യേകം എടുത്തു പറയുന്നു. തള്ളിക്കളയലിന്റെ സംസ്കാരം സമൂഹത്തിൽ പുതിയ രീതിയിലുള്ള പാർശ്വവൽക്കരണങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന ഫ്രാൻസിസ് പാപ്പായുടെ നിരീക്ഷണം ഏറെ പ്രധാനപ്പെട്ടതാണെന്നും അതിനാൽ അത്തരം അനീതികൾക്കെതിരെ നിലകൊള്ളണമെന്നും പാപ്പ എടുത്തു പറയുന്നു. യഥാർത്ഥ സാമൂഹിക നീതി പുലരണമെങ്കിൽ ദരിദ്രർ, കുടിയേറ്റക്കാർ, അഭയാർത്ഥികൾ, അക്രമത്തിന് ഇരയായവർ, സമൂഹത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ജീവിക്കുന്നവർ എന്നിവർക്ക് പ്രഥമ പരിഗണന നൽകണമെന്നും പാപ്പ ഓർമ്മിപ്പിക്കുന്നു. സാമൂഹിക അസമത്വങ്ങൾ വ്യക്തികളുടെ തെറ്റായ തീരുമാനങ്ങളിൽ നിന്ന് മാത്രമല്ല, മറിച്ച് അസമത്വം സ്വയമേവ സൃഷ്ടിക്കുന്ന സാമൂഹിക സാമ്പത്തിക ഘടനകളിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. ഇതിനെ പാപത്തിന്റെ ഘടനകളെന്നാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ വിശേഷിപ്പിക്കുന്നത്. യുദ്ധങ്ങൾ, കോളനിവൽക്കരണം, വംശീയ ലിംഗവിവേചനങ്ങൾ, അടിച്ചമർത്തലുകൾ എന്നിവ മൂലം തകർന്ന ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുവാനും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ തിരിച്ചെടുക്കുവാനും നീതിയുടെ മാർഗം ലക്ഷ്യം വയ്ക്കുന്നു. അനീതികളുടെ ഫലം ഇന്നും അനുഭവിക്കുന്നവർക്ക് ആശ്വാസമേകുക, അവഗണിക്കപ്പെട്ടവർക്ക് അന്തസ്സും ശബ്ദവും തിരികെ നൽകുക, വിവേചനപരമായ നിയമങ്ങളെ ചെറുക്കുക, കൂട്ടായ ഓർമ്മകളുടെ സൗഖ്യം സാധ്യമാക്കുക എന്നിവ നീതി തിരികെ കൊണ്ടുവരുവാൻ നാം ശ്രദ്ധ ചെലുത്തേണ്ട മേഖലകളാണ്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുടെ ഈ കാലഘട്ടത്തിൽ സാമൂഹിക നീതി പുതിയ വെല്ലുവിളികളെ നേരിടുന്നു. അതിനാൽ ഡിജിറ്റൽ യുഗത്തിലെ നീതിപൂർവമായ സാമൂഹിക ക്രമം എന്നത് എല്ലാവർക്കും തുല്യ സാങ്കേതിക അവസരങ്ങൾ ഉറപ്പാക്കുന്ന ഒന്നായിരിക്കണം. ബലഹീനരെ സംരക്ഷിക്കുകയും വ്യാജവാർത്തകളെയും വെറുപ്പിനെയും ചെറുക്കുകയും ഡാറ്റയുടെയും സാങ്കേതികവിദ്യയുടെയും ഉപയോഗത്തെ പൊതുനിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവരികയും വേണമെന്ന് പാപ്പ എടുത്തു പറയുന്നു. അതിനാൽ സാങ്കേതിക മുന്നേറ്റത്തിന്റെ മാനദണ്ഡം കേവലം സാമ്പത്തിക ലാഭമായിരിക്കരുത്, മറിച്ച് അത് ഓരോ മനുഷ്യന്റെയും അന്തസ്സും ജനങ്ങളുടെ നന്മയും ഉയർത്തിപ്പിടിക്കുന്നതായിരിക്കണം. കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും അവസ്ഥ ഇന്നത്തെ സാമൂഹിക നീതിയുടെ ഒരു പ്രധാന പരീക്ഷണമാണെന്ന് 81-ാം ഖണ്ഡികയിൽ പാപ്പ എടുത്തു പറയുന്നു. ഭയത്തിലാണോ അതോ സഹോദരഭാവത്തിലാണോ കുടിയേറ്റക്കാരെ നിരീക്ഷിക്കുന്നതെന്ന് ചോദിക്കുന്ന പാപ്പ കുടിയേറ്റക്കാരെ ഒരു പ്രശ്നമായി കാണാതെ ദൈവജനത്തിന്റെ ജീവനുള്ള പ്രതിരൂപമായി കാണുവാനുള്ള ഫ്രാൻസിസ് പാപ്പായുടെ ആഹ്വാനം ഏറ്റെടുക്കുവാൻ പാപ്പ ഏവരെയും ക്ഷണിക്കുന്നു. കുടിയേറ്റം ജനതകൾ തമ്മിലുള്ള പരസ്പര സമൃദ്ധിയുടെ അവസരമായി മാറണം എന്നുള്ള ആഹ്വാനവും നൽകിക്കൊണ്ടാണ് പാപ്പ 81-ാം ഖണ്ഡിക ഉപസംഹരിക്കുന്നത്.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. പ്രിൻസി തോമസ് എടപ്പള്ളിയുടെ വരികൾക്ക് സണ്ണി സ്റ്റീഫൻ സംഗീതം പകർന്ന ഗാനം ആലാപനം സുജാത മോഹൻ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. ലോക മിഷണറി ദിനസ്ഥാപനത്തിന്റെ 100-ാം ശതാബ്ദിയിൽ സുവിശേഷ പ്രഘോഷണ മിഷണറി ദൌത്യങ്ങളിൽ പങ്കാളികളാകാൻ എല്ലാ വിശ്വാസികൾക്കുമുള്ള ഉത്തരവാദിത്വം ഓർമ്മിപ്പിച്ച് ലിയോ 14-ാമൻ പാപ്പ ക്രിസ്തുവിൽ ഒന്നായി മിഷണറി നിയോഗത്തിൽ ഒരുമിച്ച് എന്ന പ്രമേയത്തോടെ 18 ഞായറാഴ്ചയാണ് ഈ ശതാബ്ദി ദിനം സഭ ആചരിക്കുക. മിഷണറി നിയോഗം സുവിശേഷവത്കരണ മേഖലയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, പൊന്തിഫിക്കൽ മിഷൻ പ്രവർത്തനങ്ങൾക്കു നൽകേണ്ട പിന്തുണ എന്നിവയുടെ പ്രാധാന്യം എല്ലാ രൂപതകളിലേക്കും ഇടവകകളിലേക്കും എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ 11-ാം പിയൂസ് പാപ്പായാണ് 100 വർഷങ്ങൾക്കു മുൻപ് ഈ ദിനം സ്ഥാപിച്ചതെന്ന് പരിശുദ്ധപിതാവ് അനുസ്മരിച്ചു. മിഷൻ ദിനവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ മിഷണറി ജീവിതത്തിലേക്കുള്ള തന്റെ ദൈവവിളിക്കു വഴിയൊരുക്കിയത് ലിയോ 14-ാമൻ പാപ്പ പ്രത്യേകം പരാമർശിച്ചു. കുടുംബങ്ങൾ കടന്നുപോകുന്ന വെല്ലുവിളികളും കുടുംബജീവിതക്കാരുടെ പ്രതീക്ഷകളും ആശങ്കകളും ശ്രദ്ധയോടെ മനസ്സിലാക്കാനും അവർക്ക് ഉത്തരം നൽകാനും സിനഡാത്മക സഭ പരിശ്രമിക്കേണ്ടതുണ്ടെന്ന് ലിയോ 14-ാമൻ പാപ്പ. കുടുംബജീവിതത്തെയും ദാമ്പത്യ സ്നേഹത്തെയും കുറിച്ച് ഫ്രാൻസിസ് പാപ്പ എഴുതിയ അമോറിസ് ലെത്തീച്ച എന്ന അപ്പസ്തോലിക പ്രബോധനത്തിന്റെ പ്രസിദ്ധീകരണത്തിന്റെ 10-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് 7 ബുധനാഴ്ച വത്തിക്കാനിൽ വിളിച്ചുകൂട്ടിയ പൗരസ്ത്യ സഭാനേതൃത്വങ്ങളുടെയും മെത്രാൻ സമിതി അധ്യക്ഷന്മാരുടെയും സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് കുടുംബങ്ങൾ കടന്നുപോകുന്ന അവസ്ഥകളെക്കുറിച്ച് സഭയ്ക്കുണ്ടായിരിക്കേണ്ട ശ്രദ്ധയെക്കുറിച്ച് പാപ്പ ഓർമ്മിപ്പിച്ചത്. കുടുംബങ്ങൾ വിശ്വാസ, വിദ്യാഭ്യാസ, ശുശ്രൂഷ മേഖലകളിലുൾപ്പെടെ അവയുടെ ശരിയായ പ്രയാണത്തിലൂടെ സഭയുടെ ജീവിതത്തിലും ദൗത്യത്തിലും സജീവമായി പങ്കുചേരുന്നുണ്ടെന്ന് പാപ്പ പ്രസ്താവിച്ചു. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയനുസരിച്ച് സുവിശേഷം സദ്വാർത്തയായി അനുഭവപ്പെടുന്ന വിധത്തിൽ വേണം സഭയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകേണ്ടതെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു. സുവിശേഷവത്കരണത്തിനുള്ള ഡിക്കാസ്റ്ററിയിലെ പ്രഥമ സുവിശേഷവത്കരണത്തിനും പുതിയ പ്രത്യേക സഭകൾക്കുമായുള്ള വിഭാഗത്തിന്റെ ജോയിന്റ് സെക്രട്ടറിയും പൊന്തിഫിക്കൽ മിഷൻ പ്രവർത്തനങ്ങളുടെ അധ്യക്ഷയുമായി അയർലൻഡിൽ നിന്നുള്ള സിസ്റ്റർ മേരി തെരേസ ബാരനെ ലിയോ 14-ാമൻ പാപ്പ നിയമിച്ചു. 2027 മെയ് 4 മുതലായിരിക്കും സിസ്റ്റർ മേരി തെരേസ ഈ ദൗത്യം ആരംഭിക്കുക. മിഷണറീസ് ഓഫ് അവർ ലേഡി ഓഫ് ദ അപ്പോസ്റ്റിൽസ് സന്യാസിനി സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറലായി സേവനമനുഷ്ഠിച്ചു വരവെയാണ് വത്തിക്കാൻ കുരിയയിലെ ഈ പ്രമുഖ സ്ഥാനത്തേക്ക് സിസ്റ്റർ മേരി തെരേസ ഉയർത്തപ്പെട്ടത്. 2023 മുതൽ 2025 വരെ സ്ത്രീ സമർപ്പിത സമൂഹങ്ങളുടെ സുപ്പീരിയർ ജനറൽമാരുടെ പ്രസിഡന്റായും സിസ്റ്റർ മേരി തെരേസ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. റഷ്യ ഉക്രൈൻ സംഘർഷത്തിന്റെ ഭാഗമായി 4 കുട്ടികൾ കൂടി കൊല്ലപ്പെട്ടുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ് അറിയിച്ചു. ഉക്രൈനിലെ ചെർണിഹീഫ് മേഖലയിലുള്ള പ്രീലൂക്കിയിൽ 7 ബുധനാഴ്ചയുണ്ടായ ഒരു ആക്രമണത്തിലാണ് ഈ കുട്ടികൾ കൊല്ലപ്പെട്ടത്. 1 ഒക്ടോബർ മാസത്തിൽ മാത്രം ഉക്രൈനിൽ ഇതിനോടകം 21 കുട്ടികൾക്കെങ്കിലും വിവിധ ആക്രമണങ്ങളിലായി പരിക്കേറ്റിട്ടുണ്ടെന്ന് അപലപിച്ച യൂണിസെഫ് കുട്ടികൾ യുദ്ധത്തിന്റെ വില നൽകേണ്ടി വരുന്നതിനെതിരെ തങ്ങളുടെ സന്ദേശത്തിൽ എഴുതി. യുദ്ധ സംഘർഷ മേഖലകളിൽ കുട്ടികൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്നും സംഘടന ഓർമ്മിപ്പിച്ചു. ഉക്രൈനു പുറമെ ലെബനൻ, എത്യോപ്യയുടെ വടക്കൻ മേഖല, സിറിയ, വിശുദ്ധനാട് തുടങ്ങി വിവിധ രാജ്യങ്ങളിലും പ്രദേശങ്ങളിലും സംഘർഷങ്ങളും യുദ്ധങ്ങളും മൂലം കുട്ടികൾ നേരിടുന്ന ദുരിതങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ യൂണിസെഫ് അധ്യക്ഷ കാതറിൻ റസൽ ഉൾപ്പെടെയുള്ളവർ പ്രസ്താവനകൾ നടത്തിയിരുന്നു. തുടർച്ചയായ കലാപങ്ങൾ നടക്കുന്ന സുഡാനിൽ ലോക ഭക്ഷ്യപദ്ധതിയുടെ വാഹനങ്ങൾക്കു നേരെയുണ്ടായ വ്യോമാക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും 12 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി UN അറിയിച്ചു. വ്യോമാക്രമണങ്ങളിൽ ദുരിതബാധിത പ്രദേശത്തെ ആളുകൾക്കുള്ള ഭക്ഷ്യവസ്തുക്കളുമായി പോവുകയായിരുന്ന 2 ട്രക്കുകൾക്കു നേരെയുണ്ടായ വ്യത്യസ്ത ആക്രമണങ്ങളിൽ 1 വാഹനത്തിന്റെ ഡ്രൈവറും 1 കുട്ടിയുമാണ് കൊല്ലപ്പെട്ടത്. അതേസമയം ഈ ആക്രമണങ്ങളിൽ 12 കുട്ടികൾക്ക് പരിക്കേറ്റുവെന്നും ഐക്യരാഷ്ട്രസഭാ വക്താവ് ഫർഹാൻ ഹാക്ക് അറിയിച്ചു. ദില്ലിങ്ങിൽ ഭക്ഷണ വിതരണം നടത്തി മടങ്ങിവരവെ കഴിഞ്ഞ ദിവസം ലോക ഭക്ഷ്യപദ്ധതിയുടെ മറ്റൊരു ട്രക്ക് ഒരു സ്ഫോടനവസ്തുവിൽ തട്ടി അപകടമുണ്ടായിരുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ പതിനാലാമൻ പാപ്പ രചിച്ച ആദ്യ ചാക്രിക ലേഖനം മഗ്നിഫിക്ക ഉമാനിതാസിന്റെ രണ്ടാം അധ്യായം 73 മുതൽ 81 വരെയുള്ള ഖണ്ഡികകളുടെ അപഗ്രഥനമാണ് നാം ശ്രവിക്കുന്നത്.

ആഗോളതലത്തിൽ നടക്കുന്ന പല ചർച്ചകളുടെയും പ്രമേയം നിർമ്മിത ബുദ്ധി സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെയും പരിണാമങ്ങളെയും കുറിച്ചാണ്. മനുഷ്യാധ്വാനത്തിന്റെ ഭാരം കുറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ സാങ്കേതിക വികാസങ്ങൾ ഉരുത്തിരിഞ്ഞതെങ്കിലും ഇന്ന് അത് മനുഷ്യന്റെ അസ്തിത്വത്തെയും അന്തസ്സിനെയും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഒരു സാഹചര്യത്തിലാണ് ലിയോ പതിനാലാമൻ പാപ്പ തന്റെ സാമൂഹിക ചാക്രിക ലേഖനമായ മഞ്ഞീഫിക്ക ഉമാനിത്താസ് രചിക്കുന്നതും സമർപ്പിക്കുന്നതും. ഈ ലേഖനത്തിന്റെ 73 മുതലുള്ള ഖണ്ഡികകൾ നാം വിചിന്തനത്തിന് വിഷയമാക്കുമ്പോൾ ഇതിനു മുൻപ് പാപ്പ പറഞ്ഞുവച്ച രണ്ട് തത്വങ്ങളെ അനുസ്മരിക്കുന്നത് ഉചിതമായിരിക്കും. പൊതുനന്മയും ആനുകൂല്യങ്ങളും. പൊതുനന്മയുടെ അനേകം തലങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം വസ്തുക്കളുടെ സാർവത്രിക ലക്ഷ്യമെന്ന തത്വമാണെന്ന് പാപ്പ കഴിഞ്ഞ ഖണ്ഡികകളിൽ ചൂണ്ടിക്കാണിച്ചു. അതുപോലെ തന്നെ ആനുകൂല്യം നൽകുക എന്നാൽ മനുഷ്യവ്യക്തിയുടെ അന്തസ്സിനെയും പൊതുനന്മയെയും കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ നിന്നാണ് ഉരുത്തിരിയേണ്ടത് എന്ന ഉന്നതമായ ചിന്തയും പാപ്പ പങ്കുവച്ചു. തുടർന്ന് പാപ്പ നൽകുന്ന മൂന്നാമതൊരു തത്വമാണ് നാം തുടർന്ന് വിചിന്തനത്തിന് വിഷയമാക്കുന്ന ഐക്യദാർഢ്യ തത്വം. ഈ തത്വത്തിന്റെ ഒരു വിശേഷപ്പെട്ട മാനം പാപ്പ എടുത്തുകാണിക്കുന്നു. ഓരോ മനുഷ്യനും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാണെന്നും മറ്റുള്ളവരുമായും പ്രകൃതിയോടും ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നുമുള്ള ക്രിസ്തീയ വീക്ഷണത്തിൽ നിന്നാണ് ഐക്യദാർഢ്യ ചിന്ത രൂപമെടുക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു വാക്ക് ഇന്ന് വാചിക തലത്തിൽ ഏറെ നാം കേൾക്കുന്നുണ്ടാകാം. എന്നാൽ യഥാർത്ഥത്തിൽ ഐക്യദാർഢ്യം നൽകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യുവാനും പാപ്പ നമ്മെ ക്ഷണിക്കുന്നു. ഇത് കേവലമൊരു ആഗ്രഹമല്ല, മറിച്ച് സാമൂഹികവും രാഷ്ട്രീയവുമായ തീരുമാനങ്ങളിലൂടെ നടപ്പിലാക്കേണ്ട യാഥാർത്ഥ്യമാണ്. ആരും ഒറ്റയ്ക്ക് രക്ഷപ്പെടുന്നില്ല എന്ന തിരിച്ചറിവാണ് ഐക്യദാർഢ്യം നൽകുന്നത്. ഇത് ഫ്രാൻസിസ് പാപ്പ കൊറോണ ബാധയുടെ സമയത്ത് ഏവരെയും ഓർമ്മപ്പെടുത്തിയ വലിയൊരു തത്വമാണ്. ഐക്യദാർഢ്യം, നീതി, സ്നേഹം എന്നിവയുടെ കടമകൾ മനുഷ്യരെയും ജനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മാനവികമായ സഹോദരഭാവത്തിൽ വേരൂന്നിയതാണെന്നുള്ള വിശുദ്ധ പോളാറാമൻ പാപ്പയുടെ വാക്കുകളും പാപ്പ ഓർമ്മിപ്പിക്കുന്നു. തുടർന്ന് ആനുകൂല്യം അഥവാ സബ്സിഡിയാരിറ്റിയും ഐക്യദാർഢ്യവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധവും പാപ്പ അടിവരയിട്ട് പറയുന്നു. ഐക്യദാർഢ്യമില്ലാത്ത സബ്സിഡിയാരിറ്റി സ്വാർത്ഥ താൽപ്പര്യ സംരക്ഷണം മാത്രമായി മാറും. സബ്സിഡിയാരിറ്റിയില്ലാത്ത ഐക്യദാർഢ്യം വ്യക്തികളെ ആത്മാഭിമാനമില്ലാത്ത സൗജന്യ സഹായങ്ങളെ മാത്രം ആശ്രയിക്കുന്നവരാക്കി മാറ്റും. അതിനാൽ ഈ രണ്ട് തത്വങ്ങളും യോജിച്ചു പോകുമ്പോഴാണ് സമൂഹ നിർമ്മിതി സാധ്യമാകുന്നത്. ആഗോളവൽക്കരണത്തിന്റെയും ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുടെയും ഇക്കാലത്ത് നാം ഒരുതരം യാഥാർത്ഥ്യപരമായ ഐക്യദാർഢ്യം അനുഭവിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ലോകത്തിന്റെ ഒരറ്റത്തുണ്ടാകുന്ന സംഭവങ്ങൾ മറ്റൊരിടത്തെ ഉടനടി ബാധിക്കുന്നു. എന്നാൽ ഈ സ്വാഭാവിക ബന്ധം മാത്രം പൂർണ്ണ അർത്ഥത്തിലുള്ള ഐക്യദാർഢ്യമാകില്ല. അതിന് ബോധപൂർവമായ തിരഞ്ഞെടുപ്പ് ആവശ്യമാണ്. നാം പരസ്പരം വെറുതെ അടുത്തു ജീവിക്കുന്ന അയൽക്കാർ മാത്രമല്ല, മറിച്ച് പരസ്പരം കയ്യേൽപ്പിക്കപ്പെട്ടവരാണെന്ന് വിശ്വാസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ ജീവിതത്തിലെ ദുരിതങ്ങളോടും മുറിവുകളോടും നിഷ്പക്ഷത പാലിക്കാതെ സഹായിക്കാൻ തയ്യാറാകുമ്പോഴാണ് ഐക്യദാർഢ്യം രൂപം കൊള്ളുന്നത്. സാമ്പത്തിക, സാംസ്കാരിക, സാങ്കേതിക ബന്ധങ്ങളെ കേവലം ഉപയോഗവസ്തുക്കളാക്കാതെ പരസ്പര സഹകരണത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും പാതകളാക്കി മാറ്റുവാൻ നാം പഠിക്കണമെന്നും പാപ്പ ഉദ്ബോധിപ്പിക്കുന്നു. ഐക്യദാർഢ്യമെന്നത് കേവലമൊരു തത്വത്തെക്കാളുപരി ഒരു പുണ്യമായിട്ടാണ് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നത്. മനുഷ്യരും സമൂഹങ്ങളും തമ്മിലുള്ള പരസ്പര ആശ്രയത്വത്തിന്റെ യാഥാർത്ഥ്യത്തെ ഇത് ചൂണ്ടിക്കാണിക്കുന്നു. അതായത് ഒരാളുടെ നന്മ മറ്റുള്ളവരുടെ നന്മയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് അർത്ഥം. ഒരു പുണ്യമെന്ന നിലയിൽ ബലഹീനർക്ക് മുൻഗണന നൽകിക്കൊണ്ട് പൊതുനന്മയ്ക്കായി സ്ഥിരതയോടെ പ്രവർത്തിക്കുവാനുള്ള നിശ്ചയദാർഢ്യമാണിത്. ഐക്യദാർഢ്യമെന്നത് വെറും മനുഷ്യരുടെ കൂട്ടമല്ല, മറിച്ച് തനിമയുള്ള ഒരു ജനതയെ നിർമ്മിക്കുന്ന ഒരു പുണ്യമാണ്. ഇതിനായി മനുഷ്യർ ലളിതമായ ജീവിതശൈലി സ്വീകരിക്കുവാനും തൽക്ഷണ ലാഭങ്ങൾ ഉപേക്ഷിച്ച് മറ്റുള്ളവരുടെ ഭാവിക്കായി വാതിലുകൾ തുറന്നുകൊടുക്കുവാനും തയ്യാറാകണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്യുന്നു. ഡിജിറ്റൽ ഉപഭോഗവും സാങ്കേതികവിദ്യയുടെ അമിത ഉപയോഗവും ഉൾപ്പെടെയുള്ള നമ്മുടെ ആനുകൂല്യങ്ങളും ശീലങ്ങളും മറ്റുള്ളവരുടെ അന്തസ്സിന് തടസ്സമാകുന്നുവെങ്കിൽ അവയിന്മേൽ ആത്മശോധന നടത്തുവാനും പാപ്പ ലേഖനത്തിൽ നമ്മെ ക്ഷണിക്കുന്നു. വികസനം, നീതി, ഭാവി തലമുറകളോടുള്ള ഉത്തരവാദിത്വം എന്നിവ തമ്മിലുള്ള ബന്ധം ബെനഡിക്ട് പതിനാറാമൻ പാപ്പ എടുത്തു പറഞ്ഞതിനെ പാപ്പ അനുസ്മരിക്കുന്നു.
യഥാർത്ഥ വികസനത്തിന് തലമുറകൾ തമ്മിലുള്ള ഐക്യദാർഢ്യവും പ്രകൃതി പരിസ്ഥിതിയോടുള്ള ആദരവും അത്യാവശ്യമാണ്. ഇന്ന് ഈ ഉത്തരവാദിത്വം ഡിജിറ്റൽ വിവര സാങ്കേതിക ശൃംഖലകളിലേക്കും വ്യാപിച്ചിരിക്കുന്നു. പ്രകൃതിയെപ്പോലെ തന്നെ ഡിജിറ്റൽ പരിസ്ഥിതി വ്യവസ്ഥയും സംരക്ഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ കുത്തകയെന്നോണം ചിലരുടെ കൈകളിൽ എത്തിച്ചേരുകയും ചെയ്യും. ഈ തീരുമാനങ്ങളെല്ലാം ചിലരുടെ സാമ്പത്തിക ലാഭം മാത്രം നോക്കിയാകരുത്. പകരം മുഴുവൻ ജനങ്ങളുടെയും വരാനിരിക്കുന്ന തലമുറകളുടെയും ക്ഷേമത്തെയും അന്തസ്സിനെയും സാങ്കേതികവിദ്യ എങ്ങനെ ബാധിക്കുന്നു എന്ന് കണക്കിലെടുത്താവണം. തുടർന്ന് പാപ്പ സാമൂഹിക നീതിയുടെ ക്രൈസ്തവ മാനത്തെയും എടുത്തുകാണിക്കുന്നു. ഏറ്റവും എളിയവരോട് നാം എങ്ങനെ പെരുമാറുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ദൈവവുമായുള്ള നമ്മുടെ ബന്ധം അളക്കപ്പെടുന്നത് എന്നതിനാൽ നീതിയെന്നത് വ്യക്തിഗതമായ പെരുമാറ്റത്തെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല, മറിച്ച് സമൂഹത്തിന്റെ ഘടനകളും സ്ഥാപനങ്ങളും എങ്ങനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എന്നതിനെയും ബാധിക്കുന്നുവെന്ന് പാപ്പ പറയുന്നു. സമൂഹത്തിലെ എല്ലാ വ്യക്തികൾക്കും പ്രത്യേകിച്ച് ഏറ്റവും ദുർബലരായവർക്ക് അന്തസ്സോടെ ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുകയും ആരും പിന്നിലാക്കപ്പെടാതിരിക്കുവാൻ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു രാഷ്ട്രീയ സാമ്പത്തിക ക്രമത്തിൽ സാമൂഹിക നീതി പുലരുന്നുവെന്ന് പറയുവാൻ സാധിക്കുവെന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. സാമൂഹിക നീതി എന്നത് ഏറ്റവും താഴെത്തട്ടിലുള്ളവരുടെ കാഴ്ചപ്പാടിലൂടെ ലോകത്തെ കാണുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ചൂണ്ടിക്കാണിച്ച ദരിദ്രർക്കു വേണ്ടിയുള്ള മുൻഗണന വ്യക്തിഗതവും സാമൂഹികവുമായ എല്ലാ തീരുമാനങ്ങളെയും നയിക്കേണ്ടതുണ്ടെന്ന് പാപ്പ പ്രത്യേകം എടുത്തു പറയുന്നു. തള്ളിക്കളയലിന്റെ സംസ്കാരം സമൂഹത്തിൽ പുതിയ രീതിയിലുള്ള പാർശ്വവൽക്കരണങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന ഫ്രാൻസിസ് പാപ്പായുടെ നിരീക്ഷണം ഏറെ പ്രധാനപ്പെട്ടതാണെന്നും അതിനാൽ അത്തരം അനീതികൾക്കെതിരെ നിലകൊള്ളണമെന്നും പാപ്പ എടുത്തു പറയുന്നു. യഥാർത്ഥ സാമൂഹിക നീതി പുലരണമെങ്കിൽ ദരിദ്രർ, കുടിയേറ്റക്കാർ, അഭയാർത്ഥികൾ, അക്രമത്തിന് ഇരയായവർ, സമൂഹത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ജീവിക്കുന്നവർ എന്നിവർക്ക് പ്രഥമ പരിഗണന നൽകണമെന്നും പാപ്പ ഓർമ്മിപ്പിക്കുന്നു. സാമൂഹിക അസമത്വങ്ങൾ വ്യക്തികളുടെ തെറ്റായ തീരുമാനങ്ങളിൽ നിന്ന് മാത്രമല്ല, മറിച്ച് അസമത്വം സ്വയമേവ സൃഷ്ടിക്കുന്ന സാമൂഹിക സാമ്പത്തിക ഘടനകളിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. ഇതിനെ പാപത്തിന്റെ ഘടനകളെന്നാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ വിശേഷിപ്പിക്കുന്നത്. യുദ്ധങ്ങൾ, കോളനിവൽക്കരണം, വംശീയ ലിംഗവിവേചനങ്ങൾ, അടിച്ചമർത്തലുകൾ എന്നിവ മൂലം തകർന്ന ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുവാനും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ തിരിച്ചെടുക്കുവാനും നീതിയുടെ മാർഗം ലക്ഷ്യം വയ്ക്കുന്നു. അനീതികളുടെ ഫലം ഇന്നും അനുഭവിക്കുന്നവർക്ക് ആശ്വാസമേകുക, അവഗണിക്കപ്പെട്ടവർക്ക് അന്തസ്സും ശബ്ദവും തിരികെ നൽകുക, വിവേചനപരമായ നിയമങ്ങളെ ചെറുക്കുക, കൂട്ടായ ഓർമ്മകളുടെ സൗഖ്യം സാധ്യമാക്കുക എന്നിവ നീതി തിരികെ കൊണ്ടുവരുവാൻ നാം ശ്രദ്ധ ചെലുത്തേണ്ട മേഖലകളാണ്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുടെ ഈ കാലഘട്ടത്തിൽ സാമൂഹിക നീതി പുതിയ വെല്ലുവിളികളെ നേരിടുന്നു. അതിനാൽ ഡിജിറ്റൽ യുഗത്തിലെ നീതിപൂർവമായ സാമൂഹിക ക്രമം എന്നത് എല്ലാവർക്കും തുല്യ സാങ്കേതിക അവസരങ്ങൾ ഉറപ്പാക്കുന്ന ഒന്നായിരിക്കണം. ബലഹീനരെ സംരക്ഷിക്കുകയും വ്യാജവാർത്തകളെയും വെറുപ്പിനെയും ചെറുക്കുകയും ഡാറ്റയുടെയും സാങ്കേതികവിദ്യയുടെയും ഉപയോഗത്തെ പൊതുനിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവരികയും വേണമെന്ന് പാപ്പ എടുത്തു പറയുന്നു. അതിനാൽ സാങ്കേതിക മുന്നേറ്റത്തിന്റെ മാനദണ്ഡം കേവലം സാമ്പത്തിക ലാഭമായിരിക്കരുത്, മറിച്ച് അത് ഓരോ മനുഷ്യന്റെയും അന്തസ്സും ജനങ്ങളുടെ നന്മയും ഉയർത്തിപ്പിടിക്കുന്നതായിരിക്കണം. കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും അവസ്ഥ ഇന്നത്തെ സാമൂഹിക നീതിയുടെ ഒരു പ്രധാന പരീക്ഷണമാണെന്ന് 81-ാം ഖണ്ഡികയിൽ പാപ്പ എടുത്തു പറയുന്നു. ഭയത്തിലാണോ അതോ സഹോദരഭാവത്തിലാണോ കുടിയേറ്റക്കാരെ നിരീക്ഷിക്കുന്നതെന്ന് ചോദിക്കുന്ന പാപ്പ കുടിയേറ്റക്കാരെ ഒരു പ്രശ്നമായി കാണാതെ ദൈവജനത്തിന്റെ ജീവനുള്ള പ്രതിരൂപമായി കാണുവാനുള്ള ഫ്രാൻസിസ് പാപ്പായുടെ ആഹ്വാനം ഏറ്റെടുക്കുവാൻ പാപ്പ ഏവരെയും ക്ഷണിക്കുന്നു. കുടിയേറ്റം ജനതകൾ തമ്മിലുള്ള പരസ്പര സമൃദ്ധിയുടെ അവസരമായി മാറണം എന്നുള്ള ആഹ്വാനവും നൽകിക്കൊണ്ടാണ് പാപ്പ 81-ാം ഖണ്ഡിക ഉപസംഹരിക്കുന്നത്.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. പ്രിൻസി തോമസ് എടപ്പള്ളിയുടെ വരികൾക്ക് സണ്ണി സ്റ്റീഫൻ സംഗീതം പകർന്ന ഗാനം ആലാപനം സുജാത മോഹൻ.